ലോക സർവജ്ഞശക്തനഥ വത്സല സർവശേഷിൻ സ്വാമി സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല സർവ

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശസാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ കര

ശ്രീവേങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ. പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൗ പ്രാപ്തൗ പരസ്പര തുലാമതുലാന്തരൗ തേ ശ്രീവേങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൗ തേ ശ്രീവേങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൗ തേ ശ്രീവേങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 24 വെള്ളിയാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 8 അനിഴം നക്ഷത്രം. മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ നിസ്സാരമായിരിക്കാം, എങ്കിലും അത് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് എന്ത് മാറ്റം വരാനാണ് എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറില്ല. എന്നാൽ ഈ ലോകത്തെ വലിയ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് ഇത്തരം ചെറിയ തുടക്കങ്ങളിലൂടെയാണ്. ചെയ്യുന്ന ജോലി ചെറുതോ വലുതോ ആകട്ടെ, അത് പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ചെറിയ ശ്രമം പോലും വളരെ വിലപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കൂട്ടുകൂടാ.
0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് കർക്കിടക മാസം 8, ഈ 8 പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. ഈ പരിപാടിയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യ ജീവിതത്തിന്റെ അസ്ഥിരതകളെക്കുറിച്ചും വിവേകത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിഞ്ഞു. ഇന്ന് ഈ 8 നമ്മൾ അറിയുന്നത് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയൊരു സദ്ഗുണത്തെ കുറിച്ചാണ്. ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മണനുണ്ടാകുന്ന കോപത്തെ ശാന്തമാക്കിക്കൊണ്ട് പറയുന്ന സത്യമെന്ന വലിയ മൂല്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വരികളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. സത്യമല്ലോ ജഗതധിഷ്ഠിതമായത്, സത്യം വെടിഞ്ഞൊരു ധർമ്മമില്ലോർക്കുക. സാരാംശം ഇങ്ങനെയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് സത്യത്തിന്മേലാണ് എന്നും സത്യത്തെ കൈവിട്ടുകൊണ്ട് ഇവിടെ മറ്റൊരു ധർമ്മവുമില്ല എന്നുമാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിതാവായ ദശരഥന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ശ്രീരാമൻ രാജസുഖങ്ങൾ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലും പല താൽക്കാലിക ലാഭങ്ങൾക്കായി നമ്മൾ അസത്യത്തിന്റെ വഴി തെരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ തെറ്റായ വഴിയിലൂടെ നേടുന്നതൊന്നും ശാശ്വതമല്ല. എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും സത്യസന്ധതയോടും നീതിയോടും കൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും സത്യസന്ധത പുലർത്താൻ ഈ 8 ചിന്ത നമുക്ക് പ്രചോദനമാകട്ടെ. കപടതകൾ നിറഞ്ഞ ഈ ലോകത്ത് സത്യത്തിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ നേര് തന്നെയാണ് നമ്മുടെ കരുത്ത് എന്ന തിരിച്ചറിവോടെ ഇന്നത്തെ പകലിനെ വരവേൽക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 24-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 24 ആദായ നികുതി ദിനമായി ആചരിക്കുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനായി 1860 ജൂലൈ 24 ഇന്ത്യയിൽ ആദ്യമായി സർ ജെയിംസ് വെൽസൺ ആദായ നികുതി ഔദ്യോഗികമായി അവതരിപ്പിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായി 2010 മുതലാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ഈ ദിനാചരണം ആരംഭിച്ചത്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ചരിത്ര പ്രസിദ്ധമായ നാസയുടെ അപ്പോളോ 11 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ബഹിരാകാശ സഞ്ചാരികളായ നീലാംസ്ട്രോങ്, ബസ് ഓൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് 1969 ജൂലൈ 24 പസഫിക് സമുദ്രത്തിലാണ് ഇവരുടെ കമാൻഡ് മൊഡ്യൂൾ സുരക്ഷിതമായി പതിച്ചത്. ഈ വിജയത്തോടെ മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ബഹിരാകാശ യാത്രയ്ക്ക് ശുഭപര്യവസാനമായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയ വിപ്ലവകരമായ പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ടത് 1991 ജൂലൈ 24. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവുവും ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ചേർന്നാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന നയം അവതരിപ്പിച്ചത്. ഇത് ഇന്ത്യൻ വിപണിയെ ലോകത്തിനു മുന്നിൽ തുറന്നുകൊടുക്കുകയും ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ പെറുവിലെ മാച്ചുപിച്ചു എന്ന പുരാതന ഇൻക നഗരം പുറം ലോകം അറിഞ്ഞത് 1911 ജൂലൈ 24. അമേരിക്കൻ ചരിത്രകാരനായ ഹിറാം ബിങ്ഹാമാണ് ആൻറ്റിസ് പർവ്വത നിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 5000-ലധികം അടി ഉയരത്തിൽ മറഞ്ഞിരുന്ന ഈ മനോഹരമായ കൊട്ടാര സമുച്ചയം കണ്ടെത്തിയത്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ നഗരം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ യാത്രാ വിമാനമായ കോൺകോർഡ് ചരിത്രത്തിലാദ്യമായി അതിന്റെ വാണിജ്യ സർവീസുകൾ അവസാനിപ്പിക്കാൻ പോകുന്നതായുള്ള പ്രഖ്യാപനങ്ങൾ സജീവമായത് ജൂലൈ മാസത്തിലെ ഈ ദിവസങ്ങളിലാണ്. ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ പറക്കാൻ കഴിഞ്ഞിരുന്ന ഈ ആഡംബര വിമാനം കനത്ത പ്രവർത്തന ചെലവും 2000-ൽ നടന്ന ഒരു വലിയ അപകടത്തെയും തുടർന്ന് 2003 ഒക്ടോബറോടെ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കണ്ണുകളിൽ തീപ്പൊരി പാരുന്ന ഭാവത്തോടെ വില്ലൻ വേഷങ്ങളിൽ നമ്മെ വിറപ്പിക്കുകയും പിന്നീട് അതേ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ നിഷ്കളങ്കമായ ഹാസ്യരസങ്ങൾ പകർന്ന് നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്ത അഭിനയ പ്രതിഭ. ഇന്ന് ജൂലൈ 24 മലയാള സിനിമയിൽ സ്വന്തം പേരിൽ ഒരു പ്രത്യേക അഭിനയ ശൈലി വെട്ടിത്തുറന്ന മുതിർന്ന താരം ജനാർദ്ദനന്റെ ജന്മദിനം. 5 പതിറ്റാണ്ടിലേറെയായി വെള്ളിത്തിരയിൽ സജീവമായി നിലകൊള്ളുന്ന അദ്ദേഹം മാറ്റിവെക്കാൻ കഴിയാത്ത വിധം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിത്വമാണ്. തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് പരുക്കൻ ഭാവങ്ങളും ഗാംഭീര്യമുള്ള ശബ്ദവും കൊണ്ട് മികച്ച പ്രതിനായക വേഷങ്ങളിലാണ് അദ്ദേഹം തിളങ്ങിയത്. എന്നാൽ കരിയറിന്റെ 2ാം പകുതിയിൽ അദ്ദേഹം നടത്തിയ ഭാവ പകർച്ച മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നാണ്. ഗൗരവക്കാരനായ ഒരു വ്യക്തിയുടെ ഉള്ളിലെ നിഷ്കളങ്കതയെയും പരിഭ്രമങ്ങളെയും ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ തനതായ സംഭാഷണ ശൈലിയും ശബ്ദവ്യതിയാനങ്ങളും ഇന്നും മിമിക്രി വേദികളിലും ട്രോളുകളിലും വൻതോതിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. സിനിമയിലെ പുതിയ തലമുറയിലെ സംവിധായകർക്കും അഭിനേതാക്കൾക്കുമൊപ്പം ഒരേ ഊർജത്തോടെ ഇന്നും അദ്ദേഹം സഹകരിച്ചു പോരുന്നു. ഗൗരവമുള്ള കഥാപാത്രമായാലും തമാശയായാലും അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കലാലോകത്തിന് അദ്ദേഹം നൽകിയ ഈ വലിയ സംഭാവനകളെ മുൻനിർത്തി പ്രേക്ഷക ലക്ഷങ്ങൾ ഇന്നും അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. തന്റെ ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയെ സമ്പന്നമാക്കിയ പ്രിയതാരം ജനാർദ്ദനന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: മികച്ച അനുഭവം ഓരോ യാത്രയിലും
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Info@7.
6: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ അധീനതയിലുള്ള ഉപയോഗശൂന്യമായ ഉപകരണങ്ങളും വാഹനങ്ങളും ജൂലൈ 28 രാവിലെ 11 ലേലം ചെയ്യും. കൊട്ടേഷനുകൾ ജൂലൈ 27 വൈകിട്ട് 3:30 വരെ ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0492 4224549. ലക്കിടി അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം ലക്കിടിയിലെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കും. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടർ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVET Level 4 സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9495999667. 9495999667. ശ്രീകൃഷ്ണപുരം ICDS പ്രോജക്ട് പരിധിയിലെ 161 അംഗനവാടികളിലേക്ക് പാൽ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 29 ഉച്ചയ്ക്ക് 1 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 7994472338. വടക്കഞ്ചേരി IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അധ്യാപകർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അധ്യാപക തസ്തികകൾക്ക് UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുണ്ടായിരിക്കണം. PGDCA BSc കമ്പ്യൂട്ടർ സയൻസ് ബിരുദമാണ് പ്രോഗ്രാമർ തസ്തികയുടെ യോഗ്യത. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഇന്ന് നടക്കുന്ന ടെസ്റ്റിൽ അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. മണ്ണാർക്കാട് താലൂക്കാസ്ഥാന ആശുപത്രിയുടെ കീഴിൽ വരുന്ന വാർഡ് 23 താൽക്കാലിക അടിസ്ഥാനത്തിൽ ആശാപ്രവർത്തകയെ നിയമിക്കുന്നതിന് ജൂലൈ 27 രാവിലെ 10:30 അഭിമുഖം നടത്തും. 10-ാം ക്ലാസ്സാണ് യോഗ്യത. പ്രായം 25-ഉം 45-ഉം മധ്യേ. വിവാഹിതരും അതത് വാർഡുകളിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0942-42-24-549. ചാത്തന്നൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സ്മോൾ കാറ്റഗറി ഡ്രോൺ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10-ാം ക്ലാസ് വിജയം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ. 5 ദിവസത്തെ കോഴ്സിന് 30 മണിക്കൂർ ദൈർഘ്യമാണ് ഉള്ളത്. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുന്നത്. അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്ക് 9495999971 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9495999721. ജില്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിൽ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവർ 7 ദിവസത്തിനകം ജില്ലാ സപ്ലൈ ഓഫീസർക്ക് നോമിനേഷൻ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-5541 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മലപ്പുറം KRWSA ജലനിധി ഓഫീസിൽ പ്രോജക്ട് കമ്മീഷണറുടെ ഒഴിവിലേക്ക് BTech അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കുടിവെള്ള പദ്ധതി മേഖലയിൽ പ്രവർത്തന പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികളെ അട്ടപ്പാടി മേഖലയിലെ പഞ്ചായത്തുകളിൽ നിയമിക്കുന്നു. അട്ടപ്പാടി മേഖലയിൽ സ്ഥിര താമസക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, പകർപ്പ് എന്നിവ സഹിതം അഗളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മീറ്റിംഗ് ഹാളിൽ ജൂലൈ 31 രാവിലെ അഭിമുഖത്തിന് നേരിട്ട് എത്തിച്ചേരണം. റെഡ് റൺ ദീർഘദൂര മത്സരം ജൂലൈ 30 കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ജില്ലാ മെഡിക്കൽ ഓഫീസ്, റെഡ് റിബൺ ക്ലബ്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന് മുന്നോടിയായി ജില്ലാതലത്തിൽ റെഡ് റൺ ദീർഘദൂര ഓട്ട മത്സരം ജൂലൈ 30 സംഘടിപ്പിക്കും. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 17-ഉം 24-ഉം ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ആൺ, പെൺ എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം. രണ്ട് വിഭാഗങ്ങളിലും 1, 2, 3 സ്ഥാനക്കാർക്ക് 5,000, 4,000, 3,000 രൂപ വീതം ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ലഭിക്കും. വിജയികൾക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ജൂലൈ 30 രാവിലെ 7 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിലായിരിക്കും മത്സരം നടക്കുക. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ജൂലൈ 28 വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9446-396166 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9446-39-616. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സമഗ്ര 2026 വായ്പാ വിതരണവും ബോധവൽക്കരണ ക്ലാസും പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് ഉദ്ഘാടനം ചെയ്തു. KSBCDC പാലക്കാട് ജില്ലാ ഓഫീസിൽ നടന്ന പരിപാടിയിൽ KSBCDC അസിസ്റ്റന്റ് മാനേജർ അനിറ്റ് ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയിലൂടെ 22 അയൽക്കൂട്ടങ്ങളിലെ 255 ഗുണഭോക്താക്കൾക്കുള്ള 2,79,000 രൂപ വായ്പയായി വിതരണം ചെയ്തു. കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ വായ്പ, പ്രവർത്തന മൂലധന വായ്പ, വിധവകൾക്കുള്ള പുനർജനി വായ്പ, ഭവന നിർമ്മാണത്തിനായുള്ള എന്റെ വീട് വായ്പ, ബഹുവിധ ആവശ്യങ്ങൾക്കുള്ള സുവർണശ്രീ വായ്പ, വ്യക്തിഗത വായ്പ എന്നീ പദ്ധതികളിലായി 52 വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ആകെ 1,39,96,000 രൂപയും വായ്പയായി വിതരണം ചെയ്തു. ആകെ 3,40,75,000 രൂപയുടെ വായ്പ വിതരണമാണ് നടന്നത്. ഗുണഭോക്താക്കൾക്ക് വായ്പാ വിനിയോഗവും തിരിച്ചടവും സംബന്ധിച്ച ക്ലാസുകളും നടന്നു. സംസ്ഥാന സർക്കാർ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സമഗ്ര 2026 വായ്പാ വിതരണ ഉദ്ഘാടനം ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണനാണ് നിർവഹിച്ചത്. CDS കിഴക്കഞ്ചേരിക്ക് മൈക്രോ ക്രെഡിറ്റ് വായ്പയായി 1,00,000. KSBCDC വടക്കഞ്ചേരി ഉപജില്ലാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി ലത അധ്യക്ഷത വഹിച്ചു. KC ആകാശ്, അരവിന്ദ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. നാഗലശ്ശേരി ഗവൺമെന്റ് IT ഡ്രാഫ്റ്റ് മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, പ്രിന്റിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നീ ട്രേഡുകളിൽ വനിതകൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 25. അപേക്ഷകൾ നേരിട്ട് നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9746715651 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9746715651. ഇതോടെ Info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
5: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
7: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
5: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
8: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
9: ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
10: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
9: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
10: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
11: 5-star B&CAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
11: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
13: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
7: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
8: വളരെ പോസിറ്റീവായ ഒരു സൂപ്പർ എനർജി ഡേ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പതിവ് പോലെ ഇൻസ്റ്റഗ്രാമിലൂടെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് എന്റെ കണ്ണിലൊരു പോസ്റ്റ് ഉടക്കിയത്. അതിലെഴുതിയിരുന്ന വരികൾ എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു കളഞ്ഞു. എന്താണ് എന്നറിയാമോ? ഈ 7 സോളോ ചലഞ്ചുകൾ ചെയ്താൽ പിന്നെ നിങ്ങൾ ആ പഴയ നിങ്ങളായിരിക്കില്ല. വാവ്, കേട്ടപ്പോ തന്നെ ഉള്ളിലൊരു സ്പാർക്കടിച്ചില്ലേ? എന്നാ പിന്നെ അത് എന്താണ് ഒന്ന് നോക്കണ്ടേ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം നമ്മളിൽ പലരും, പല ആളുകളും ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് ലെവൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ. ഈ പറയുന്ന 7 ചലഞ്ചുകൾ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ 7 ചലഞ്ചുകൾ ഏതാണ് എന്നെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണ്ടേ. സോ ഇന്നത്തെ എഴുത്തോല അതേക്കുറിച്ചാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ആ സെവൻ സോളോ ചലഞ്ചിലെ ഒന്നാമത്തെ ചലഞ്ച് അങ്ങ് എടുത്തു നോക്കിയപ്പോ ദൈവമേ, അത് കണ്ടതും എന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു, ഇത് എന്നെ കൊണ്ട് പറ്റൂല ഷാജിയേട്ടാ. എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ ചലഞ്ച് 30 ദിവസത്തേക്ക് നോ ഷുഗർ, അതായത് പഞ്ചസാരയോ മധുരം ഉള്ള ഒരു സാധനവും തൊടാൻ പാടില്ല എന്ന്. കേൾക്കുമ്പോൾ കുറച്ച് കടുപ്പം പോലെ തോന്നണില്ലേ? പക്ഷെ 30 ദിവസം മധുരം പൂർണ്ണമായി ഒഴിവാക്കിയാൽ നമ്മുടെ സ്കിൻ തിളങ്ങും, എനർജി ലെവൽ ഡബിൾ ആകും, നമ്മുടെ മൂഡ് എപ്പോഴും സൂപ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു കൈ നോക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എത്രത്തോളം ഈ 30 ദിവസങ്ങളിലേക്ക് അത് നീളും എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇനി രണ്ടാമത്തെ ചലഞ്ചിലേക്ക് പോകുമ്പോഴേ 5 ലിറ്റർ വാട്ടർ റൂൾ, എല്ലാ ദിവസവും കൃത്യമായിട്ട് 5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നാണ്. കാരണം യുവർ ബ്രെയിൻ ഇസ് 75% വാട്ടർ, സോ ട്രീറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വേ. നമ്മളെപ്പോഴും സ്മാർട്ടാക്കി വെക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ 75% വെള്ളമാണ്, അപ്പോൾ അതിന് നമ്മൾ ബഹുമാനം കൊടുക്കണ്ടേ? ഇനിയുണ്ട് ബാക്കി ചലഞ്ചുകൾ, അതൊക്കെ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ബാക്കി ചലഞ്ചസ് ഏതൊക്കെയാണ് എന്നറിയാൻ എല്ലാരും സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്ന ചില ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് പകർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾ, ചില നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറയണേ. അപ്പോ ആദ്യത്തെ രണ്ട് ചലഞ്ചസ് നമ്മൾ കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചലഞ്ച് പറഞ്ഞുതരാം. രാത്രി 10 മണിക്ക് ഫോൺ ഓഫാക്കണം, അല്ലെങ്കിൽ സൈലന്റ് മോഡ്. ഫോൺ ഡൗൺ ബൈ 10 PM എവ്രി ഡേ എന്ന് പറയുന്ന സോളോ ചലഞ്ച്. സോഷ്യൽ മീഡിയ തരുന്ന തലവേദനയും ഉറക്കമില്ലായ്മയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മരുന്നാണ്. രാത്രി 10 മണിയായാൽ ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങും റീൽസും കാണലും ഒക്കെ നിർത്തിയിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റിവെക്കുക, സുഖമായിട്ട് ഉറങ്ങുക എന്നാണ് പറയണേ. ഇനി നെക്സ്റ്റ് ചലഞ്ച്, അതായത് 4th എന്ന് പറയുന്നത് സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആണ്. 10 മിനിറ്റ് മെഡിറ്റേഷൻ ദിവസവും, വെറും 10 മിനിറ്റ്. വലിയ ബഹളങ്ങളോ ആപ്പുകളോ ഒന്നും വേണ്ട. ജസ്റ്റ് സിറ്റ്, ക്ലോസ് യുവർ ഐസ് ആൻഡ് ബ്രീത്ത്. ശാന്തമായി ഒരിടത്ത് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ആകെ മൊത്തം സ്ട്രെസ്സും ടെൻഷനും പമ്പ കിടക്കാൻ ഈ 10 മിനിറ്റ് തരുന്ന സമാധാനം മാത്രം മതി. അപ്പോൾ 4 ചലഞ്ചുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി ബാക്കി 3 ചലഞ്ചസ് കൂടെ പറയാനുണ്ട്. അത് കേൾക്കാൻ റെഡിയല്ലേ?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: യെസ്, നമ്മൾ അങ്ങനെയാ ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസാനത്തെ മൂന്ന് ചലഞ്ചുകൾ പഴയ നിങ്ങളെ തീർത്തും പുതിയൊരാളാക്കി മാറ്റാൻ പോകുന്ന നല്ല കിടുക്കാച്ചി ചലഞ്ചുകളാണ്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ സെവൻ സോളോ ചലഞ്ചസിന്റെ അവസാനത്തെ മൂന്നെണ്ണം ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ചലഞ്ച് നമ്പർ 5, അതായത് ദി കോൾഡ് വാട്ടർ ഫിനിഷ്. ഇത് കേട്ടാൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് വിറയ്ക്കും. ഒരു 60 സെക്കൻഡ് നമ്മൾ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതിലൊരു സൈക്കോളജി ഉണ്ട്. ഈ പച്ചവെള്ളം നമ്മുടെ തലച്ചോറിനെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് യു ആർ ഇൻ കൺട്രോൾ എന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒക്കെ കൺട്രോൾ നമ്മുടെ സ്വന്തം കയ്യിലാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ 60 സെക്കൻഡ് കോൾഡ് വാട്ടറിൽ നമ്മൾ കുളിക്കുമ്പോൾ. അതാണ് ഒരു 5th ചലഞ്ച്. ഇനി 6th ദി ആർട്ട് ഓഫ് വാനിഷിംഗ് ആണ്. അപ്രത്യക്ഷമാവുക എന്നത്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ കൃത്യം ഒരു 3 മണിക്കൂർ നിങ്ങൾ ഈ ലോകത്ത് നിന്നങ്ങ് വാനിഷായി പോകണം. നോ ഫോൺസ്, നോ ഫ്രണ്ട്സ്, നോ പീപ്പിൾ, ആരുണ്ടാവാൻ പാടില്ല. നിങ്ങളും നിങ്ങളും മാത്രം. ആ 3 മണിക്കൂർ നിങ്ങളുടെ ശരിക്കുള്ള ഉള്ളിലെ ശബ്ദം കേൾക്കാൻ, നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അബ്സല്യൂട്ട് മീ ടൈം. ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, ഓഫ് മൈ ഗോഡ്, ദാറ്റ് ഈസ് സോ പവർഫുൾ. And finally, last and the 7th challenge, journaling ആണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ, നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ഒരു എഴുത്തോലയിലേക്ക് പകർത്തുക. നിങ്ങളുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം ആരും കാണാത്ത ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. ചുമ്മാതെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കാനല്ല, ഒരു ദിവസത്തെ നിങ്ങളുടെ തോന്നലുകളും ചിന്തകളും സന്തോഷവും സങ്കടങ്ങളും ഒക്കെ അങ്ങ് ചുമ്മാ എഴുതി വെക്കുക. മനസ്സിന് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ ജേർണലിംഗ് ഇസ് ദി ബെസ്റ്റ് തിങ്. ഉള്ളിലുള്ളത് പേപ്പറിലേക്ക് മാറ്റുന്ന സമയത്തെ മനസ്സിനുള്ളിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആ 7 സോളോ ചലഞ്ചുകൾ.

ആളായിട്ട് പുതിയ മനുഷ്യനായിട്ട് പുതിയ എനർജിയോടെ പറന്നുയരുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഗുഡ് മോർണിംഗ് ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ എഫ് എം. അങ്ങനെ സമയം കൃത്യം 8 മണി കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അങ്ങനെ വീണ്ടും ദേ ഒരു 24-ാം തീയതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തൊരു വേഗത്തിലാണ് ഈ ജൂലൈ മാസം പോയതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ജൂൺ മാസം എനിക്ക് വളരെ വളരെ പതുക്കെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്, പക്ഷെ ജൂലൈ വളരെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു റോക്കറ്റ് പോയ സ്പീഡിലാണ് ജൂലൈ മാസം ദേ കഴിഞ്ഞത്. ജൂലൈ 24-ലേക്ക് അങ്ങനെ നല്ലൊരു മോർണിംഗ് ആയിട്ട് ഇത് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം രാവിലത്തെ പരിപാടികളൊക്കെ എല്ലാവരും അവരവരുടെ തിരക്കുകളൊക്കെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഷോ സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞേ പറ്റൂ, പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചറിയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും അല്ലെ. എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇത് മനസ്സിലായത്. നേരത്തെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇന്ന് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ്. അതെ, നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും ഊന്നി പറയുന്ന ആ ഒരു ദിവസമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്റർനാഷണൽ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സെൽഫ് കെയർ എന്ന് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലെ. ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മെന്റൽ ഹെൽത്ത് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഇമോഷണൽ വെൽ ബീയിങ് ആയിരിക്കാം, സോഷ്യൽ സ്പിരിച്വൽ എൻവയോൺമെന്റൽ ഫിനാൻഷ്യൽ സെൽഫ് കെയർ, അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ സെൽഫ് കെയറുകൾ ഇങ്ങനെ മാറിക്കിടക്കുന്നത്. ഇനിയിപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാണെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ നല്ല കുട്ടിയായിട്ട് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കും എന്ന് നിങ്ങളൊരു തീരുമാനമെടുത്ത് നിങ്ങളത് നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ എടുത്തു വെക്കുന്നത്. പോട്ടെ, ഇനി നിങ്ങളുടെ മെന്റൽ ഹെൽത്തിലേക്കാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇനി ഒരുപാട് ടെൻഷൻ അടിക്കില്ല. അല്ലെങ്കിൽ നോ പറയേണ്ടടുത്ത് ഞാൻ കൃത്യമായിട്ട് നോ പറയും എന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാനൊരു ഒരു മിഠായിയുടെ കവർ എടുത്ത് ഇനി ഞാൻ എന്താ പറയുക, വെറുതെ ഇങ്ങനെ വലിച്ചെറിയില്ല, അലക്ഷ്യമായിട്ട് വലിച്ചെറിയില്ല, ഞാനത് കൃത്യമായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിടും എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നമ്മളുടെ എൻവയോൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇങ്ങനെ സെൽഫ് കെയർ എന്ന് പറയുന്നത് പല രീതിയിൽ പല ഡൈവേഴ്സിറ്റിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആൻഡ് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഹീര എന്താ ഹീരയുടെ സെൽഫ് കെയറിന് വേണ്ടി ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമും റീൽസ് ഒക്കെ കാണുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ ഒരു ടൈം ലിമിറ്റ് എത്രത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല അല്ലെ. നമ്മുടെ തന്നെ ഫോണിൽ നമ്മൾ പാരന്റൽ കൺട്രോൾ അല്ലെങ്കിൽ വെൽ ബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിംഗ്സിൽ ഒരു സംഭവമുണ്ട്. പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോ ആപ്പിലും എത്ര സമയം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഓക്കേ എന്റെ മണിക്കൂറുകളാണ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് കളഞ്ഞത് നമ്മൾ മനസ്സിലാക്കാം. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുത്തു, ഓക്കെ ഇത്ര സമയം മാത്രമേ നോക്കുള്ളൂ എന്നുള്ളത്. എപ്പോഴും ഞാൻ ആ ലിമിറ്റ് കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്നല്ല പറയണേ, ബട്ട് ഐ ഹാവ് ടേക്കൺ എ കോൺഷ്യസ് ഡിസിഷൻ ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ എന്റെ ഒരു ഡൂം സ്ക്രോളിംഗ് ഒക്കെ ഞാൻ കുറച്ച് കുറയ്ക്കാനായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് ഒബ്വിയസ്ലി മെഡിറ്റേഷൻ ആയിരിക്കും. കാരണം എവറി സിംഗിൾ ഡേ നമുക്ക് പല പല ചോദ്യങ്ങളും പല പല ചാലഞ്ചസും പല പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഒന്നിന് മേലെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതിനൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ സ്റ്റാർട്ടഡ് മെഡിറ്റേഷൻ. ആൻഡ് തേർഡ് വൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുറച്ച് അധികം നടക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനും ഒന്ന് നടക്കാനും യോഗയൊക്കെ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെയാണ് എന്റെ സെൽഫ് കെയറിന് വേണ്ടി ഞാൻ ഈ ഒരു വർഷത്തിൽ എന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലെ നിങ്ങൾക്കും പറയാനുണ്ടാവും അല്ലെ. അത് വളരെ ചെറിയ കാര്യമായിരിക്കും കേട്ടോ, നമ്മൾ ഓപ്പ് ഇതിലിപ്പോ എന്ത് വലിയ കാര്യമുള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടി, നമുക്ക് വേണ്ടി പലരും പറയും ഓ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ഓ ഭയങ്കര സെൽഫിഷ് ആൾക്കാരാണ് ഇവർ. നോ നോ നോ നോ നോ, സെൽഫിഷ് ഒന്നുമല്ല, ഏറ്റവും ഭംഗിയായിട്ട് നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ കൊണ്ട് നടക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ സെൽഫ് കെയർ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ നിങ്ങളുടെ സെൽഫ് കെയർ ടിപ്സ് അല്ലെങ്കിൽ സെൽഫ് കെയറിന് വേണ്ടി നിങ്ങൾ എടുത്ത കുഞ്ഞു സ്റ്റെപ്പുകളാണ് എനിക്ക് ഇന്ന് അറിയേണ്ടത്. ആൻഡ് ഇന്നത്തെ ഡേ ഞാൻ പറഞ്ഞ പോലെ 24th ആണ് അല്ലെ, 7-ാമത്തെ മാസത്തിലെ 24-ാമത്തെ ദിവസമാണ് ഇന്ന് ജൂലൈയിൽ. അപ്പോൾ 24x7 നമ്മുടെ സെൽഫ് കെയർ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഇന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി, നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക കുഞ്ഞു സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെച്ച മാറ്റിവെച്ച സമയത്തെപ്പറ്റിയും നിങ്ങളെടുത്ത പുതിയ പുതിയ സ്റ്റെപ്പുകളെ പറ്റിയൊക്കെയാണ് എനിക്കിന്ന് അറിയേണ്ടത്. അപ്പൊ വിളിക്കേണ്ട നമ്പർ അറിയാലോ, 8 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ കുഞ്ഞു സെൽഫ് കെയർ ടിപ്സ് എനിക്ക് പറഞ്ഞു തരണം. ആൻഡ് ആദ്യത്തെ പാട്ട് പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പ്ലേ ചെയ്യുന്നത്. ഈ സിനിമയിൽ ഈ പാട്ടിൽ നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ, പ്രിയാമണി ഇങ്ങനെ എന്താ പറയുക വീടൊക്കെ ഇങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് മാറ്റിയിട്ട്, അത് ചിലരുടെ സെൽഫ് കെയർ ആണ്, അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പ്രാഞ്ചിയേട്ടൻ വഴി ഒന്ന് സഞ്ചരിച്ചിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ പാട്ട് വരാണ് സ്റ്റേ ട്യൂൺഡ്.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
6: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
5: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
7: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാൻ ദേ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
9: ഹലോ ഹീര, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
9: ഞാൻ ഗുരുവായൂരപ്പൻ, തിരുവല്ലാമലയാണ്.
8: ഗുരുവായൂരപ്പൻ ചേട്ടാ, സുഖമാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. അപ്പൊ ഞാൻ ഇന്നത്തെ ചോദ്യം കേട്ടോ?
9: ആ ചോദ്യം കേട്ടോ.
8: സെൽഫ് കെയർ എന്തൊക്കെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ചേട്ടന്റെ സെൽഫ് കെയർ, പറഞ്ഞു കൊടുക്കോ.
9: എനിക്ക് ഞാൻ എന്റെ മറ്റെന്താ പറയുക, നമ്മളുടെ ജോലി കറക്റ്റായിട്ട് ഉള്ള ആ മെയിന്റനൻസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു കണ്ടീഷനാണ്. അതൊന്ന്. പിന്നെ ഹെൽത്ത് ഞാൻ അത് നല്ല ഉറപ്പ് വരുത്തി ഒരു നല്ലൊരു കെയർ ചെയ്തിട്ട് അത് ഹെൽത്ത് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ്.
8: എങ്ങനെയാണ്? നല്ല ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെയാണോ?
9: അതെ അതെ അതെ, ഒരു അടുക്കും ചിട്ടയോടെ ഒരു ജീവിതം കൊണ്ടുപോകണം. കാരണം അങ്ങനെ ആയിരുന്നില്ല അത്ര കാലം.
8: ഓക്കേ. തിരിച്ചറിവുണ്ടായില്ലേപ്പോ? തിരിച്ചറിവുണ്ടായോ?
9: എന്താണ്
8: തിരിച്ചറിവ് വന്നോ?
9: തിരിച്ചറിവ് ഇപ്പൊ വന്നു. കാരണം അങ്ങനെ അങ്ങനെ ആയി, അതുകൊണ്ട് ഇപ്പൊ തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുക.
8: ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ഭക്ഷണം, നല്ല രീതിയിൽ കൃത്യമായിട്ട് നല്ല ജോലി കൃത്യമായിട്ട് ചെയ്യാം അല്ലേ? ഇത് രണ്ടുമാണ് ഗുരുവായൂരപ്പൻ ചേട്ടന്റെ സെൽഫ് കെയർ അല്ലേ?
9: സെൽഫ് കെയർ, അതെ അതെ.
8: ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നമ്മുടെ ആരോഗ്യം വിട്ടിട്ട് ഒരു പരിപാടിയും നമുക്ക് വേണ്ട കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ആർക്കൊക്കെയാ വിശ്വാസം കൊടുക്കണ്ടേ?
9: ഇന്ന് വിശേഷം പറയാനാണ് ഞാൻ ആദ്യം വിളിച്ചത് തന്നെ. എന്റെ എന്റെ പേരക്കുട്ടിയുടെ മകൻ മോൻ റിയാൻ.
8: പേരക്കുട്ടിയുടെ മോനാണോ അതോ പേരക്കുട്ടിയാണോ?
9: പേരക്കുട്ടിയല്ല, പേരക്കുട്ടിയുടെ മോൻ.
8: പേരക്കുട്ടിയുടെ മോനോ?
9: എന്റെ ഞാന് തമിഴില് കൊള്ളപ്പേരെന്ന് പറയും.
8: ഓ, കൊള്ളപ്പേര്.
9: മകളുടെ മകളുടെ കുട്ടി.
8: എന്റെ അമ്മ അപ്പൊ മുതുമുത്തച്ഛനായി.
9: അതെ അതെ, മുതുമുത്തച്ഛനാണ് ഞാന്.
8: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് പേരിന്റെ പേര് പറയൂ?
9: റയാൻ.
8: റയാൻ, ഓക്കെ.
9: റയാൻ രണ്ടാമത്തെ ജന പിറന്നാളാണെന്ന്.
8: ഓ ഓക്കെ.
9: ഗംഭീരമായി ആഘോഷിക്കുന്നുണ്ട് എല്ലാ, നമ്മുടെ നമ്മുടെ അഹല്യയിലുള്ള എല്ലാ ശ്രോതാക്കളും നല്ലൊരു ആശംസ അറിയിക്കണം.
8: തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും പറയാം ചേട്ടാ. ഓക്കെ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പോ പേരക്കുട്ടിയുടെ മകൻ എന്നാണ് പറഞ്ഞത്, റയാന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ റയാൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ലൊരു ദിവസം ആവട്ടെ, നല്ല അടിപൊളിയായിട്ട് എന്താ പറയാ എല്ലാവരുടെയും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പറയാണ് കേട്ടോ. ഇനി അടുത്ത കോള് വന്നിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
10: ഹലോ.
8: ഹലോ
10: മോഹനൻ, കുന്നത്തൂർ.
8: മോഹനൻ ചേട്ടാ, സുഖാണോ?
10: സുഖാണ് സുഖാണ്. നടന്ന് തൈലൊക്കെ തേച്ചിരിക്കാണ്. ഒരു എട്ടര എട്ടേ മുക്കാലാകുമ്പോൾ കുളിക്കണം.
8: ആഹാ, അപ്പൊ എനിക്ക് തോന്നുന്നു
10: കെയർ ആയിട്ട് നോക്കുന്നുണ്ട്.
8: മോഹനൻ ചേട്ടന്റെ തൈലം തേച്ച് കുളിയാണ് നമ്മുടെ ഹെൽത്തിന്റെ ഒരു ഒരു ഒരു
10: സീക്രട്ട്. രഹസ്യം
8: അമ്പോ. പിന്നെന്തൊക്കെയാ ചെയ്യാ?
10: പിന്നെ രാവിലെ എഴുന്നേക്ക് ഒന്ന് രണ്ട് കുളിയൊക്കെ കഴിക്കാറുണ്ട്. രാവിലെ ഒരു കുളി 5 മണിക്ക് കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് ഒരു ചായയോ അല്ല കാപ്പിയോ എന്തെങ്കിലും കുടിക്കാം, 2 ബിസ്ക്കറ്റും തിന്നും. അത് കഴിഞ്ഞിട്ടാണ് ഈ കലാപരിപാടി.
8: ഏത് കലാപരിപാടി?
10: ഈ തൈലം തേപ്പും ബാക്കിയുള്ള കാര്യം.
8: അത് നല്ലതാണ് കേട്ടോ, നല്ലൊരു ഒരു നല്ലൊരു കുളി പാസ്സാക്കുന്നു രാവിലെ അല്ലേ?
10: രാവിലെ എന്നും കുളിക്കും.
8: ഓക്കെ ചേട്ടാ, അത് അടിപൊളിയാ കേട്ടോ.
10: പിന്നെ ഈ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടാണ്. 9 മണിയാകുമ്പോ ഭക്ഷണം കഴിച്ചിട്ട്
8: ഓക്കെ,
10: അത് നമ്മള് ഹോം ഡിയ ഒരു ഇതുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചൂട്
8: ഓക്കെ.
10: പിന്നെ അതിന് ആ കറക്റ്റിനും ബാക്കിയുള്ള മെഡിസിനൊക്കെ എടുക്കും. പിന്നെ പിന്നെ എന്താണ്, പിന്നെ ഉച്ചയ്ക്ക് പിന്നെ അതേപോലെ ഈ മെഡിസിന്റെ സ്ട്രിപ്പുകളൊക്കെ ഉപയോഗശൂന്യമായതൊക്കെ ചെറിയ പെട്ടിക്കകത്തൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടിടും. അത് മറ്റേ ഈ ഹരിത കർമ്മസേന അവര് വേസ്റ്റ് അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഒരു സാധനം ഗർഭറായിട്ട് ഇടുകയല്ല. പിന്നെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല.
8: ശരി ശരി ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മള് മോഹനൻ ചേട്ടന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത്. നല്ലൊരു കുളി പാസ്സാക്കുന്നു, പിന്നെ കൃത്യമായിട്ടുള്ള സമയത്തുള്ള ഭക്ഷണം, പിന്നെ നടത്തമുണ്ട്, പിന്നെ നന്നായിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അല്ലേ? ഓക്കെ ചേട്ടാ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കെ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
10: കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും പിന്നെ ഹീരജ്.
8: ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ. ശരി ശരി ഓക്കെ. അപ്പൊ മോഹനൻ ചേട്ടന്റെ കണ്ടോ, നല്ല കൃത്യമായ സമയത്ത് 9 മണി എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെൽഫ് കെയറിന്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളെന്ന് ഞാൻ പറയാനുള്ള കാരണം. പിന്നെ നല്ല കൃത്യമായിട്ട് കുഴമ്പൊക്കെ തേച്ച് കുളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എന്താ പറയുക, മൊത്തത്തിൽ നമ്മളൊന്ന് മസാജൊക്കെ ചെയ്ത് ബോഡിയൊക്കെ മസാജ് ചെയ്ത് രാവിലെ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഫ്രഷ്നസ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സെൽഫ് കെയറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ സെൽഫ് കെയറിന്റെ പരിപാടികൾ എന്നുള്ളതൊക്കെ അറിയണം. ഈ സെൽഫ് കെയറിന്റെ ഒരു മലയാളം വാക്ക് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ സ്വയം പരിപാലനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ശാരീരികം, മാനസികം, വൈകാരികം, സാമൂഹികം, അങ്ങനെ എല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെൽത്തി എന്ന് പറയാം അല്ലെ. നമ്മളിപ്പോ ഹെൽത്ത് മാത്രം നോക്കി നല്ല നല്ല ശരീരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയാ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇതെല്ലാം വരണം, ഇതെല്ലാം ഒരുപോലെ നടക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊരു നല്ല ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ്. നിങ്ങളുടെ സെൽഫ് കെയറിനെ പറ്റിയൊക്കെയാണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ട് ദൈവത്തെ വെയിറ്റ് ചെയ്യാണ്. യെസ്, നല്ല ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ഒരു എനർജറ്റിക് സോങ് ഒക്കെ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പാട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ജില്ല എന്ന സിനിമയിൽ നിന്ന് നമ്മളുടെ എസ് പി ബാലസുബ്രഹ്മണ്യനും ശങ്കർ മഹാദേവനും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു പവർ പാക്ഡ് സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591973939.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ്എം ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരാണ്. ആൻഡ് ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം. ഇതാരാണ്? പ്രജിത്ത് ഏട്ടാ, സുഖാണോ? ഓക്കെ. അപ്പൊ പ്രജിത്ത് ഏട്ടന്റെ സെൽഫ് കെയറിനെ പറ്റിയാണ് നമുക്ക് അറിയാനുള്ളത്. പറയൂ.
5: സെൽഫ് കെയർ? സ്വയം പരിപാലനം.
4: അതെ,
5: ഞാൻ ഇൻട്രോ കേട്ടില്ല.
4: ഓക്കെ,
5: എനിക്ക് പറയാനുള്ളതേ, നമുക്ക് ദൈവികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള അവയവങ്ങൾ. അപ്പൊ ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുള്ളത് ഈ ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളെയും ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കണ്ണ് അല്ലെങ്കിൽ എന്താ പറയാ നാവ് അല്ലെങ്കിൽ ചെവി അല്ലെങ്കിൽ ഈ അങ്ങനെ ഡിസീസ് ഒക്കെ ഉള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ദൈവികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ സാധനങ്ങൾ നമ്മളായി നശിപ്പിക്കാതെ നമ്മൾ അതിനെ സ്വയം പരിപാലിക്കുക എന്നൊരു സംഭവങ്ങള് നമ്മൾ പണ്ട് മുതൽ അല്ലെങ്കിൽ കുഞ്ഞുനാൾ മുതലേ നമുക്ക് പഠിപ്പിച്ചു
4: തന്നിട്ടുണ്ട്.
5: അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പം എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ആവും, അല്ലെങ്കിൽ അത് നമ്മളത് സ്വയം പരിപാലിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് നാശം സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വയംപരിപാലനം അതിലെല്ലാ മേഖലയിലും ഉണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു സോഷ്യൽ എന്താ പറയാ സാമൂഹികമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ മെന്റലി ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ മെന്റലി അല്ലെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് പോയാ പിന്നെ കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അതിനെ പരിപാലിക്കാൻ വേണ്ടിയ തോട്ട്സുകള്, നല്ല നല്ല ചിന്തകള്, അതൊക്കെ ആ പ്രോഗ്രാമുകളിൽ പറയുന്നുണ്ട്, 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ആയിട്ട് ഞാൻ കേട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. വ്യക്തി ശുചിത്വം എന്ന് പറയുന്ന ഒരു സംഭവം, സാമൂഹിക ശുചിത്വം പാലിക്കുക, അതിലൂടെ നമുക്ക് സമൂഹത്തിന് വരുന്ന ഒരുപാട് നാശങ്ങളുണ്ട്, ഒരുപാട് അസുഖങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അതൊക്കെ ഒഴിവാക്കാൻ ഓരോ പൗരൻ അല്ലെങ്കിൽ ഓരോ സമൂഹത്തിൽ എന്താ പറയുക ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് സ്വയം പരിപാലിക്കുക. അത് കൂടാതെ പൊതുമുതൽ, അതായത് നമ്മുടെ ഇപ്പൊ പബ്ലിക് ആയിട്ടുള്ള ഒരുപാട് അസറ്റ്സ് ഉണ്ട്, അപ്പൊ അതൊക്കെ പരിപാലിക്കേണ്ടത് ഉത്തരവാദിത്വം ഓരോ പൗരന്റെയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും എന്താ പറയാ ഉത്തരവാദിത്വമാണ് അത് പരിപാലിക്കുക.
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
5: അങ്ങനെ ഒരുപാട് സെൽഫ് കെയർ എടുക്കാനുണ്ട്, പറഞ്ഞാൽ ഒരുപാട് സെൽഫ് കെയർ എടുക്കണം. അപ്പൊ നമ്മളിപ്പം എന്താ പറയാ എപ്പോഴും സെൽഫ് കെയർ എന്ന് പറയുമ്പോ എല്ലാവരും പറയും നല്ല ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക, നന്നായി ആരോഗ്യം സംരക്ഷിക്കുക. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്.
4: ഓക്കെ, വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് പ്രജിത്തേട്ടൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് നമുക്ക് ആർക്കാണ് വിശ്വാസം കൊടുക്കേണ്ടത്?
5: ഇന്ന് പ്രത്യേകിച്ച് വിശ്വാസം എന്ന് പറയുമ്പോൾ, ഇന്ന് എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്താ പറയാ അമൽ എന്ന് പറയുന്ന ആളുടെ ഇന്ന് ബർത്ത്ഡേ ആണ്. അത് ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ ടുഡേ ബർത്ത്ഡേ എന്ന് പറഞ്ഞ കണ്ടു. അദ്ദേഹം കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് എനിക്ക് എന്താ പറയാ അദ്ദേഹം എന്റെ ഒരു ഫ്രണ്ടാണ്. 2006 മുതൽ അദ്ദേഹം എന്റെ കൊളീഗായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു ബർത്ത്ഡേ ആശംസിക്കുന്നു. അത് കൂടാതെ ഇന്ന്
4: ശരി ശരി, ഓക്കെ പ്രജിത്തേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കാം. അപ്പൊ പ്രജിത്തേട്ടനാണ് വിളിച്ചത്. അപ്പൊ പ്രജിത്തേട്ടന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അരുണാണ് ഇന്ന് ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അരുൺ എന്നതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതേപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മറ്റുള്ളവർക്കും വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് കെയർ എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല, അതിൽ സൊസൈറ്റി ഉണ്ട്, നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ട്, നമ്മളൊരു പൗരനായിട്ട് ചിന്തിക്കുന്ന ആ ഒരു ആംഗിളാണ് പ്രജിത്തേട്ടൻ പറഞ്ഞത് അല്ലേ. വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റേതായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു കവർ എടുത്ത് നമ്മൾ കൃത്യമായിട്ട് വേസ്റ്റ് ബാസ്കറ്റ് ഇടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുമുതൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആക്ച്വലി അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി ദേ ഇപ്പൊ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറന്നുവരും ബാലഞ്ചേട്ട.
4: പറന്നുവരും ബാലഞ്ചേട്ടാ, സുഖാണോ?
6: സുഖമായിട്ടിരിക്കുന്നു ഹീര.
4: ഓക്കെ, അപ്പൊ ബാലഞ്ചേട്ടന്റെ സെൽഫ് കെയർ എന്തൊക്കെ കാര്യങ്ങളാ സെൽഫ് കെയർ ആയിട്ട് ചെയ്യുന്നെ?
6: ഞാന് വാക്കിങ്ങും എക്സസൈസും.
4: ആഹാ,
6: അതായത് ഒരു 4 കിലോമീറ്റർ പോയിട്ട് വരും. അപ്പൊ 8 കിലോമീറ്റർ ആയി. രാവിലെ 4 മണിക്ക് എണീറ്റ് പോകും.
4: ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് 4 4 8
6: കിലോമീറ്ററായി. ഡബിൾ സ്ട്രോങ് വിട്ടോട്ടിൽ ഒരു ചായ കുടിക്കും.
4: ഓക്കെ,
6: എന്നിട്ട് വെള്ളത്തിൽ ചാടി 1000 മീറ്റർ നീന്തും.
4: വെള്ളത്തിൽ ചാടിയിട്ട് എന്താ ചെയ്യാ?
6: നീന്തുക.
4: നീന്തും?
6: ഞാനൊരു കോച്ചാണ്, അത് കാരണം 1000 മീറ്റർ നീന്തും.
4: ഓക്കെ, എല്ലാ ദിവസവും ചെയ്യോ?
6: എല്ലാ ദിവസവും ചെയ്യിച്ച്, വെള്ളമില്ലാത്തത് കാരണം പിന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല.
4: ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നടന്നോ ഇന്ന് കാലത്ത്?
6: അത് ഡെയിലി പോകും. മഴ പെയ്താലും ശരി, വെയിലടിച്ചാലും ശരി, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യായാമമാണ്.
4: ശരി ശരി, അടിപൊളി കേട്ടോ.
6: പിന്നെ അതുപോലെ പിന്നെ എക്സസൈസില് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യും. ഒരു മൂക്കിനെ അടിച്ച് ഒരു മൂക്കിലൂടെ വിടും.
4: മെഡിറ്റേഷൻ.
6: ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ലേശം വിച്ച് മൂക്കിനെ അടുത്ത് വെച്ചിട്ട് ഒരു മൂക്കിനെ അടിച്ച് ഒരു മൂക്കില് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജലദോഷവും പോകും.
4: അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ബാലൻചേട്ടന്റെ സെൽഫ് കെയർ അല്ലേ?
6: അതെ അതെ.
4: ശരി,
6: 2 ലൈൻ പാടുന്നു. 2 ലൈൻ പാടുന്നു.
4: പാട്ട് പാടണോ?
6: അതെ, ഒരു 2 ലൈൻ
4: പാടിക്കോ, പാടിക്കോ.
6: ശ്യാമരാഗിണി രാമിന്റെ സൗരഭംഗി രാഗപൂരമാനോരഭംഗി പ്രണിമതിമുഖി വാലി ഉണരൂ നീ ഉണരൂ. അരികിൽ നിരമണിയും പടവുകളിൽ കഴുകും നിലയിൽ ചുരമൊഴുകി തനിമാസം ഋതുമതിയായി നീലരാവിലി മുനിന്റെ കാരഹാരമിളകി. ഹീര,
4: താങ്ക് യു ബാലൻ ചേട്ടാ, നല്ല പാട്ടായിരുന്നു കേട്ടോ.
6: ഓക്കെ, താങ്ക് യു മാഡം.
4: ഓക്കെ, പിന്നെ ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
6: ഇന്നത്തെ നമ്മുടെ കൃഷ്ണൻചേട്ടൻ സത്യവാമിച്ചു ഗുരുവായൂരപ്പൻചേട്ടന്റെ പേരെ കിട്ടി കൊള്ളുപേരൻ എന്തോ പേര് പറയുക, മാധവേട്ടൻ വൈശ്വരി ചേച്ചി, നമുക്ക് ഷൈഫുദ്ദീൻ ചേട്ടൻ, ഗോപിച്ചേട്ടൻ, കണ്ണൻചേട്ടൻ, എല്ലാവർക്കും നല്ല ദിവസമൊക്കെ ചെയ്തിരിക്കും.
4: ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ, ബൈ ബൈ. അപ്പൊ എന്തായാലും ബാലൻ ചേട്ടന് നീണ്ടൊരു ലിസ്റ്റ് ഉണ്ട് വിഷ് പറയാൻ, ആൻഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ലൊരു നടത്തം അങ്ങ് പാസ്സാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. 8 കിലോമീറ്റർ ഒക്കെ ഒരു ദിവസം നടക്കാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: ഹലോ
4: ഹലോ, ഇതാരാണ്?
7: നമസ്കാരം ഹീര, ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
4: ആ ജഗൻ ചേട്ടാ, സുഖാണോ?
7: ഹാപ്പി ആയിട്ട് പോകുന്നു ഫാമിലി ലൈഫ് ഹീര.
4: ഓക്കെ, അപ്പോ ജഗൻ ചേട്ടന്റെ സെൽഫ് കെയർ എന്തൊക്കെയാണ് പറയൂ.
7: സെൽഫ് കെയർ പറഞ്ഞ ഹീര, എനിക്ക് പണ്ടുമുതലേ എന്റെ ഫ്രണ്ട്സ് മൊത്തം ഇന്ത്യൻ ആർമിയിലുള്ള സുഹൃത്തുക്കളാണ്. അത് കാരണം ആ സെൽഫ് കെയറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഞാൻ എപ്പോഴും ഒരു പഞ്ചുവാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ.
4: ഓക്കെ, നൈസ് നൈസ് നൈസ്.
7: പിന്നെ ഹീറോയുടെ ഒരു വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയാണ് ഓർമ്മ വരുന്നത് കേട്ടോ.
4: ഏത് ബാംഗ്ലൂർ ഡേയ്സിൽ ഉണ്ടാവും?
7: ആ ബാംഗ്ലൂർ ഡേയ്സിൽ ആ മറ്റേ ഒരു ഒരു ഇതേപോലെ എഫ്എമ്മിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ,
4: പാർവതി, അതിലെ ആർജെ.
7: അതെ അതെ അതെ, അവരുടെ ഒരു വോയിസ് പോലെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് നിങ്ങളുടെ അവതരണം
4: കേട്ടോ. താങ്ക് യു, താങ്ക് യു ചേട്ടാ. പിന്നെ ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
7: വിശ്വസ് കൊടുക്കുന്നത് നമ്മുടെ നിർമ്മലമ്മ, അതേപോലെ നമ്മുടെ ശക്കല ചേച്ചി, മാധവേട്ടൻ, അതേപോലെ ഫ്രം പാലം, ഫ്രം ചിറ്റൂർ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇതില് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
4: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ശരി, ബൈ ബൈ. അപ്പൊ ജഗൻ ചേട്ടനാണ് വിളിച്ചത്, വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് തന്നെയാണല്ലോ. എന്നാ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഒരു നല്ല സമയം കൊടുക്കുന്നു, ആൻഡ് സ്വന്തം ലൈഫും നന്നായി ലീഡ് ചെയ്യുന്നു. അത്തരത്തിലൊരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ ടാസ്ക് ആണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസി അല്ലേ, ഭയങ്കര ഈസി അല്ലേ എന്ന്, പക്ഷെ അല്ല അല്ല അല്ല, ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി കോൺഷ്യസ് എഫേർട്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ദേ അടുത്ത പാട്ട് വെയിറ്റ് ചെയ്യാണ്, സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കും അല്ലേ. മണിച്ചിത്ര താഴ് എന്ന സിനിമയിലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. എനിക്ക് തോന്നുന്നു മണിച്ചിത്ര താഴിൽ നാഗവല്ലിയാണ് ഏറ്റവും കൂടുതൽ സെൽഫ് കെയർ എടുക്കുന്ന ഒരാള്. രാത്രി പോയി പാട്ട് പാടുന്നു, കൃത്യമായിട്ട് ഡാൻസ് ചെയ്യുന്നു, ആൻഡ് ഇനിയിപ്പോ എന്നെ എന്താ പറയാ നശിപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നശിപ്പിക്കും എന്നുള്ളൊരു ഒരു ലൈനാണ് നാഗവല്ലിയുടെ. ആ ലൈനൊന്നും നമുക്ക് പിടിക്കണ്ട, നമ്മൾ നല്ല കുട്ടികളായിട്ട് ആരും ഹാം ഒന്നും ചെയ്യാതെ, വയലൻസ് ഒന്നും ഇല്ലാതെ നല്ല കുട്ടികളായിട്ടിരിക്കണം. എന്തായാലും മണിച്ചിത്ര താഴ് എന്ന സിനിമയിലെ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് പറഞ്ഞ നല്ലൊരു സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വരും. സ്റ്റേ ട്യൂൺ.

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം RG ഹീരയാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു അല്ലെ, സെൽഫ് കെയറിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
10: ഹലോ, ഗുഡ് മോർണിംഗ് ഹീരക്കുട്ടി.
9: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
10: ഓമൻ ചേച്ചിയാണ്, കൈതക്കുഴി.
9: ഓമൻ ചേച്ചി, സുഖാണോ?
10: ഓ, സുഖായിരിക്കണു.
9: ഓക്കെ, അപ്പൊ
10: ഹീരയ്ക്ക് സുഖമല്ലേ?
9: ഓ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഓമന ചേച്ചിയുടെ സെൽഫ് കെയർ എന്തൊക്കെയാണ്? സ്വയം പരിപാലിക്കാൻ എന്തൊക്കെയാ ചെയ്യാ?
10: രാവിലെ 5:30 എണീക്കും, ഒരു ചായ കുടിക്കും, പിന്നെ വീട്ടുജോലികളൊക്കെ ഇങ്ങനെ മുറ്റം അടിക്കലും വെള്ളം പിടിക്കലും ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. 9:30 ആവുമ്പോ ആഹാരം കഴിക്കും. പിന്നെ മകള് ഒരാളുണ്ട്, അവൾക്ക് ഭക്ഷണം നമ്മള് വാരി കൊടുക്കണം.
9: അതൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന കാര്യല്ലേ. ഞാൻ ചോദിക്കണത് ഓമന ചേച്ചിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഓമന ചേച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഓമന ചേച്ചി എന്തൊക്കെയാ ചെയ്യാ?
10: അത് തന്നെയാണ്, നമ്മള് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും, വീട്ടുജോലികളൊക്കെ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ എന്റെ ജോലികൾ
9: ആണല്ലേ.
10: ചെയ്യുന്നത്
9: അത് എന്ത് മറ്റ് അതെന്താണെന്നറിയോ, അമ്മമാരുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. അവര് മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്യണം പോലെ ചെയ്യാ അല്ലേ.
10: അതെ അതെ അതെ, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുട്ടികളാണ്. അപ്പൊ അവർക്ക് കിടക്കുന്ന കുട്ടിയാണ്, അവരുടെ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം.
9: ആ ശരി, അപ്പൊ അതിന്റെ ഇടയിൽ ഓമന ചേച്ചിക്കും വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കണം കേട്ടോ. ഓമന ചേച്ചി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
10: അതെ അതെ, കൃത്യസമയത്തിന് ആഹാരം കഴിക്കും, ഉച്ചക്കിലും രാവിലെയൊക്കെ.
9: അത് നല്ല കാര്യമാണ്, മിടിക്കുകയാണ് കേട്ടോ.
10: അതൊക്കെയാണ് എന്റെ ജോലികള്.
9: ഓക്കെ, അപ്പൊ വേറെന്തൊക്കെയാ ഓമന ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ചെയ്യാൻ?
10: ഇഷ്ടമുള്ള കാര്യങ്ങള് എല്ലാം ചെയ്യും. വീട്ടില് പോകും, പുറത്തു പോകണമെങ്കിൽ അതിന് പോകും. അപ്പൊ നമ്മള് പോണ അവിടെ നമ്മൾ തന്നെ പോകണം. അപ്പൊ അതുകൊണ്ട് വേഗം വേഗം ജോലികളൊക്കെ തീർത്തിട്ട് അങ്ങനെ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങും.
9: അപ്പൊ പുറത്ത് പോകാനൊക്കെ ഇഷ്ടമാണ് അല്ലേ.
10: അതൊക്കെ
9: ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പോണട്ടോ. അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കണം കേട്ടോ.
10: കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെയാണ് എന്റെ ജോലികൾ.
9: ശരി ശരി. അപ്പൊ
10: വിശ്വസ്
9: പറഞ്ഞോളൂ.
10: ചിറ്റൂരുള്ള സത്യഭാമ ചേച്ചി, കൃഷ്ണേട്ടൻ, ബാലേട്ടൻ, മാധവേട്ടൻ, ശ്രീപാ ദിനേഷ്, പിന്നെ ഈരക്കുട്ടിക്ക്, പിന്നെ അവതരണം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ.
9: താങ്ക് യു കേട്ടോ.
10: വൈകുന്നേരങ്ങളിലുള്ള ആ തമിഴ് ഭാഷകളില്ലേ, അത് കേൾക്കുമ്പോ നല്ല രസമുണ്ട് കേൾക്കാൻ.
9: ആണോ, ശരി കേട്ടോ. താങ്ക് യു. ഓക്കെ ഓമന ചേച്ചി, ബൈ ബൈ. നീ വിളിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഓമന ചേച്ചിയാണ് വിളിച്ചത്. ഓമന ചേച്ചിനെ പോലെ ഒരുപാട് പേരുണ്ടല്ലേ. ഈ സെൽഫ് കെയർ തീരെ ഇല്ലാത്ത കുറച്ച് ടീംസ് ആണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോഴത്തെ അമ്മമാരൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സെൽഫ് കെയറിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുന്ന ആൾക്കാരാണ്. പക്ഷേ കണ്ട ഓമന ചേച്ചി പറഞ്ഞ ഡയലോഗാണ് കണ്ടോ, നമ്മൾ എന്ത് മക്കൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും വീട്ടിലെ ജോലി ചെയ്യുകയാണെങ്കിലും അതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണതല്ലേ എന്ന്. ആ നമുക്ക് വേണ്ടി ചെയ്യണത് എന്ന് പറയുന്നതിൽ കണ്ടോ, അതിലൊരു ഒരു ഒരു ഒട്ടും സെൽഫ് എന്ന് പറയുന്നൊരു സാധനമല്ല. അത് എല്ലാവർക്കും വേണ്ടി ചെയ്യണം, എല്ലാവർക്കും വേണ്ടി കുറെ പണിയെടുക്കണം, അതിനുശേഷമേ സ്വയം ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തിങ്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിങ്ങിൽ നിന്നാണ് നമ്മൾ എല്ലാവരും വളർന്നിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ അമ്മമാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
11: ഹലോ, ഗുഡ് മോർണിംഗ് മീര.
9: ഗുഡ് മോർണിംഗ്, ഇതാരാ?
11: ഞാൻ വിളയോടി വിളക്കത്തിനും ഭാസ്കരൻ.
9: ഭാസ്കരൻ ചേട്ടാ, സുഖാണോ?
11: സുഖമായിട്ട് പോണ്ടേ.
9: ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടന്റെ സെൽഫ് കെയർ എന്തൊക്കെയാ പറഞ്ഞേ കേക്കട്ടെ.
11: നമ്മള് കാലത്ത് 5 മണിയിലേക്ക് കഴിഞ്ഞിട്ടും ഒരു ചായ വെച്ച കുടിക്കാൻ കഴിഞ്ഞു, പറ്റു മേഖല കഴിഞ്ഞു, ഒരു 5:30 ആകുമ്പോൾ നടക്കാൻ പോയ, ഒരു 7:30 വരെ ഇങ്ങനെ നടന്ന് കുറെ പത്രമൊക്കെ വായിച്ച് എന്നിട്ട് മെല്ലെ വന്ന് 8 മണിക്ക് വന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിച്ച്, ഇപ്പൊ കഴിച്ചു കഴിഞ്ഞതും ഞാൻ വിളിച്ച് മനസ്സിൽ വിചാരിച്ചാണ് വിളിക്കണം വിളിക്കണം. അയ്യോ, അപ്പോഴേക്കും വിളിച്ചതും കോള് കിട്ടി.
9: അതെല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നടത്തവും നല്ല നല്ല ഭക്ഷണം, ഇത് രണ്ടും ആണ് ഭാസ്കരൻ ചേട്ടന്റെ സെൽഫ് കെയർ അല്ലേ.
11: അതെ അതെ, കുറെ അടിപൊളി.
9: അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ.
11: അതെ അതെ.
9: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
11: ഇന്ന് കേട്ട് കേട്ട് കൂട്ടുകൂടാം എല്ലാവർക്കും. നിങ്ങൾ അകലെ നിങ്ങളെ കുറെ കുട്ടികളുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും.
9: ഓക്കെ ഭാസ്കരൻ ചേട്ടാ, ശരി കേട്ടോ, ബൈ ബൈ.
11: മോള് നല്ലപോലെ തമിഴ് പറയണ്ട കേട്ടോ, അടിപൊളി. ഇഷ്ടപ്പെട്ടു
9: ആണോ? ഇഷ്ടപ്പെട്ടോ?
11: ഞാൻ എനിക്ക് തമിഴ് നല്ലപോലെ അറിയാം. തമിഴ് അറിയാം, കന്നഡ ഒക്കെ ഒക്കെ അറിയാം. ഞാൻ തമിഴ്നാടൊക്കെ കുറെ വർക്ക് ചെയ്തുകൊണ്ട് അറിയാം. അപ്പൊ മോള് നല്ലപോലെ തമിഴ് നല്ല ഭാഷകളെ നല്ല ഉച്ചരിച്ച് പറയുന്നുണ്ട്.
9: ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരി ശരി, ബൈ ബൈ. അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും, ആൻഡ് അതുപോലെ തന്നെ നന്നായിട്ട് നടക്കാനും പോകുന്ന ഒരാളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെ, പിന്നെ നമ്മുടെ ഭക്ഷണം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, കുറച്ചും കൂടെ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കൊണ്ടുവരാനൊക്കെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഇടുക. നമ്മൾ എന്നും ചിലപ്പോൾ ദോശയും ഇഡ്ഡലിയും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പൊങ്കലൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, അത് ഉറപ്പായിട്ടും കഴിക്കണം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പാല്, മുട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ടും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നടത്തം ഓഫ്കോഴ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ കുറെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ കാലും മുട്ടും ഒക്കെ ഇങ്ങനെ പ്രശ്നമാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് പ്രോട്ടീനും കാൽഷ്യം ഒക്കെ ഉള്ള ഭക്ഷണം കഴിക്കാൻ പറയണം കേട്ടോ. എന്റെ അടുത്ത കോളർ ആരാണ്? ഹലോ, നമസ്കാരം. ഇതാരാണ്? നിർമ്മലമ്മ. സുഖാണോ? എന്താണ് ഒരു വിഷമം പോലെ രാവിലെ തന്നെ? ഇല്ല അല്ലേ,
12: എനിക്ക്
9: തോന്നിയതാണോ. ശരി, നിർമ്മലമ്മയുടെ സെൽഫ് കെയർ എന്തൊക്കെയാ? സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാറല്ലേ സ്വയം ഹെൽത്തിന് വേണ്ടിട്ട്?
12: രാവിലെ 4:30
9: 4:30 അമ്പോ,
12: 4:25
9: അടിപൊളി. അലാം വെക്കാണ്ട് തന്നെ എഴുന്നേക്കണ്ടാവും അല്ലേ?
12: ആണല്ലേ,
9: സൂപ്പർ.

0: ഓക്കെ,
1: ശരി. വേറെന്താ നിർമ്മലമ്മക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്താ?
0: ഇഷ്ടമുള്ള കാര്യം അതന്നെ വൃത്തിയാക്കണമൊക്കെ, അവിടെ എവിടെയൊക്കെ അവനെങ്ങനെയൊക്കെ ഇടാൻ പാടില്ല എന്നുള്ള രീതിയിൽ വൃത്തിയാക്കി വൃത്തിയാക്കി വെക്കണമൊക്കെയാണ് മനസ്സിലാഗ്രഹം. ചിലപ്പോ അങ്ങനെ ഇടും, ചിലപ്പോ അങ്ങനെ മനസ്സിലങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എല്ലാം വൃത്തിയാക്കി
1: വെക്കും. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
0: വിശ്വസ് ബഷീറമ്മക്കും അകലയിലുള്ള എല്ലാ മക്കൾക്കും, കേട്ട് കേട്ട് കൂട്ട് കൂടുന്ന എല്ലാവർക്കും ഇന്നത്തെ ആശംസ.
1: ഓക്കെ, ശരി കേട്ടോ, ബൈ ബൈ. അപ്പൊ നിർമ്മലമ്മയാണ് വിളിച്ചത്. ഈ പറഞ്ഞ പോലെ വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർക്ക് അങ്ങനെയാണല്ലേ, നന്നായി വൃത്തിയാക്കിയ കുറച്ച് സമാധാനം കിട്ടും. ഞാനും അങ്ങനെയാണ് കേട്ടോ, എനിക്കിങ്ങനെ വലിച്ചു വാരി കിടക്കുന്നൊക്കെ ഒന്നൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് സന്തോഷം തരുന്നു, നമുക്ക് എന്ത് സമാധാനം തരുന്നു, അതൊക്കെ നമ്മുടെ സെൽഫ് കെയറിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ അതിൽ ഒരു ഡൗട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഇപ്പോ സ്ത്രീകൾ വിളിക്കുമ്പോൾ ഒരു പ്രശ്നമാണെന്ന്, പ്രശ്നം എന്നല്ല ഞാൻ പറയണേ, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, അവർക്കൊക്കെ വീട്ടിലെ പണി ചെയ്യാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം, അതൊക്കെ അവരുടെ എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ കാലങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അവരവർക്ക് വേണ്ടി സമയം കണ്ടെത്താനോ, ചിലർക്ക് അവരവരുടെ സ്വപ്നം എന്താ എന്ന് പോലും അറിയാത്ത പല സ്ത്രീകളും നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഒരു ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. എന്തായാലും ഇത് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: നമസ്കാരം ശീല, ഞാൻ ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ.
1: ചന്ദ്രേട്ട, സുഖാണോ?
2: ആ സുഖാണ്, സുഖാണ്.
1: ഓക്കെ, അപ്പൊ കോയമ്പത്തൂരിൽ എന്താ വിശേഷം?
2: കോയമ്പത്തൂരിലെ ക്ലൈമറ്റ് ഒക്കെ നല്ല, വെയിലൊക്കെ തുടങ്ങി, മഴയൊക്കെ വിട്ടു.
1: ആണോ,
2: വിശേഷങ്ങള്.
1: ശരി ശരി. ചന്ദ്രേട്ടന്റെ അപ്പൊ സെൽഫ് കെയർ എന്തൊക്കെയാ?
2: ആ സെൽഫ് കെയർ എന്ന് വെച്ചാല്, ഞാൻ ഒരു 5 വർഷം മുമ്പ് ബ്രെയിൻ സ്ട്രോക്ക് അറ്റാക്ക് ആയ ഒരു വ്യക്തിയായിരുന്നു.
1: ഓ,
2: ഇപ്പോ പാരലൈസിസ് ആയിരുന്നു. ഇപ്പൊ അതിന് കുറച്ച് 5 മിനിറ്റ് മാത്രം നടക്കാൻ പറ്റുള്ളൂ. ബ്ലഡ് എക്സസൈസ് ഒരു 15 മിനിറ്റ് ചെയ്യും. ബ്ലഡ് എക്സസൈസ് പിന്നെ മധുരം കഴിക്കില്ല, ഒഴിവാക്കും. മധുരം ചായ കുടിക്കാറില്ല, സ്വീറ്റ് ഒന്നും കഴിക്കാറില്ല. അതിന് വളരെ കെയർഫുൾ ആയിരിക്കില്ല ഞാൻ.
1: ആണല്ലേ, വെരി ഗുഡ്. പിന്നെന്താ ചെയ്യാ?
2: ഇത് രാവിലെ 9 മണിക്ക് ഭക്ഷണം ലിമിറ്റായിട്ട്, ഒരു ഗോതമ്പിന്റെ റവ, ചപ്പാത്തി, ഇത്ര തന്നെ. ഉച്ചയ്ക്ക് ഒരു കപ്പ് ഫുഡും,
1: രാത്രി
2: അതേമാതിരി ചപ്പാത്തി, അത്ര തന്നെ.
1: ശരി ശരി. അപ്പൊ ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ഡയറ്റ് ഒക്കെ നോക്കി തന്നെ പൊക്കോളൂ കേട്ടോ.
2: ഓക്കെ.
1: ശരി, പിന്നെ ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
2: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ സഹോദര സഹോദരികൾക്കും
1: ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരി കേട്ടോ, ബൈ. അപ്പൊ ചന്ദ്രൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ചന്ദ്രൻ ചേട്ടൻ ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കും, പിന്നെ അരിഭക്ഷണമൊക്കെ കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലും പലരും അവരവരുടെ ഹെൽത്തിനെ ഇങ്ങനെ മാക്സിമം നന്നായി നോക്കാനായിട്ട് ശ്രമിക്കണം. ചിലരൊക്കെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ഇത് മനസ്സിലാക്കുന്നുണ്ടാവും, അല്ലെ? കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടതിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നുണ്ടാവും. വിച്ച് ഇസ് ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹെൽത്തി അല്ലാത്തൊരു ലൈഫ് നമ്മൾ ലീഡ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളൂ, അല്ലെ? നമ്മൾ ഓടിച്ചാടി നടന്ന് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ശരിക്കും നമ്മുടെ ലൈഫ് ഏറ്റവും അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ കാര്യങ്ങൾ തുടങ്ങുക, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഡയറ്റ്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുക, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ്, നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോ പറയാൻ ഭയങ്കര മടിയാ, അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നോ പറയാൻ തോന്നിയാൽ നോ പറയാൻ തന്നെ പഠിക്കണം. അത് നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മുടെ സെൽഫ് കെയറിന്റെ ഒരു പാർട്ട് തന്നെയാണ് അത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാ?
3: അൻസാർ, കൊല്ലം പെരുന്നാ പുള്ളിയാണ്.
1: അൻസാറേട്ട, സുഖാണോ?
3: ആ സുഖം തരുന്നു. നല്ല വർത്താനോ?
1: നല്ല വർത്താനോ? ആരുടെ? എന്റെയോ? ശരി, അൻസാറേട്ടിന്റെ സെൽഫ് കെയർ എന്തൊക്കെയാ?
3: നല്ല വർത്താനം.
1: നല്ല വർത്താനം, അത് തന്നെ, അതന്നെ സെൽഫ് കെയർ ആണോ? ശരി, അൻസാറേട്ട ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
3: ഇന്നത്തെ വിശ്വസ സൗഹൃദമാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, പിന്നെ കുമരകൻ ടീമിന്, പിന്നെ മുഹമ്മദ് കവടക്കേ വന്നൂര്, പിന്നെ അഹല്യ എഫ്എം റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം വിഷയം.
1: ഓക്കെ ചേട്ടാ, ബൈ ബൈ, ടേക്ക് കെയർ കേട്ടോ. അപ്പൊ അൻസാർ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ

കാര്യം ഇഷ്ടം പോലെ രീതികളുണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത്, നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താ. നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പഠിക്കുക. നമ്മുടെ ആരോഗ്യം, അത് മാനസികവും ശാരീരികവുമായിട്ടുള്ളതൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നോക്കുക കേട്ടോ. അപ്പൊ അടുത്ത പാട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, മാടമ്പി എന്ന സിനിമയിൽ നിന്ന് കല്യാണ കച്ചേരി എന്ന് പറഞ്ഞ ഒരു പവർ പാക്ഡ് സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: സമയത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ്എമാണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ നമ്മുടെ കോളുകൾ തൽക്കാലം നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ കോളുകളിൽ നിന്ന് നമ്മൾ മെസ്സേജുകളിലേക്ക് നമ്മൾ ചാടാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. ഹായ്, ജീവിതത്തിൽ ഒരിക്കലും അല്ല, ഹായ് നമസ്കാരം. ജീവിതത്തിലെ നല്ല സമയം പരമാവധി ആസ്വദിക്കുക. കാരണമെന്തെന്നാൽ ജീവിതം തന്നെ ഹ്രസ്വവും ജീവിതത്തിലെ സാഹചര്യങ്ങൾ താൽക്കാലികവുമാണ്. വരുന്നതെന്തും വരട്ടെ, എല്ലാ സ്വന്തമായി നേരിടാമെന്ന പോസിറ്റീവ് ചിന്ത ജീവിതത്തെ എത്രയോ മനോഹരമാക്കും. നല്ലൊരു പുലരി നേർന്നുകൊണ്ട് ഇന്ന് വിശേഷ ദിനങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ നേരുന്നു. സമീറ കരുവാരക്കുണ്ടെന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ സമീറ, അപ്പൊ സമീറയ്ക്കും നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഫോട്ടോസ് ആണ് പലരും അയച്ചിട്ടുള്ളത് കേട്ടോ. ആ അപ്പൊ ഇന്ന് എന്റെ പേരക്കുട്ടിയുടെ റയാൻ 2-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്നു. റയാൻ കുട്ടന്റെ ഒരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ ചേട്ടൻ. അപ്പൊ എന്തായാലും ഗുരുവായൂരപ്പൻ ചേട്ടൻ തിരുവല്ലാമലയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ നല്ലൊരു വിഷ് എന്തായാലും റയാൻ മോന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ക്ഷമയോടെ കാത്തിരിക്കുക. ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് പി വി മുഹമ്മദാണ് വടക്കേ വാവന്നൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. സ്വന്തം അറിവുകൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല നാം അറിവുള്ളവരാകുന്നത്, മറിച്ച് നമ്മുടെ അറിവുകൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാവുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിവുള്ളവരാകുന്നത്. ഗുഡ് മോർണിംഗ് സുലൈ അയനിക്കോടെന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു മോർണിംഗ് അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് ആരാണ്? ഗുഡ് മോർണിംഗ് ബൈ സ്തുതിൻ എരട്ടക്കുളം. ഓക്കെ, എരട്ടക്കുളത്ത് നിന്ന് നമ്മുടെ സ്തുതിനാണ് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുള്ളത്. സ്തുതിൻ അങ്ങോട്ടും ദേ ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് കേട്ടോ. അടുത്ത മെസ്സേജ് ആരാണ്? ബുള്ളറ്റ് ജഗനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. അപ്പൊ ഗുഡ് മോർണിംഗ് ജഗചേട്ടാ. ജഗചേട്ടാ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നമ്മളുടെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും. ആൻഡ് ഒരു മെസ്സേജും കൂടെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. രാജപ്പൻ പാലപ്പ പ്രാന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചാൽ നമുക്ക് വായിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് മെസ്സേജസ് അയക്കണം. ഒരുപാട് സ്റ്റിക്കേഴ്സ് പലരും അയച്ചു കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മെസ്സേജസ് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടും അയക്കാം. രണ്ടാണെങ്കിലും നമ്മൾ വായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും അഹല്യ വിശ്വസത ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. തുപ്പാക്കി എന്ന സിനിമയിൽ നിന്ന് നല്ലൊരു പവർ പാക്ട് സോങ് കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജെ. Stay tuned. Rude andar jaa.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd edition. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 3rd edition.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ,
6: കേട്ട് അങ്ങനെ കൂട്ടുകൂടിയതേ നമ്മളിങ്ങനെ അടുത്ത മെസ്സേജ് വായിക്കാനുള്ള ഒരു ഒരു ഒരു ട്രയൽ നടത്തുകയാണ് ഞാൻ. ഹായ്, ഗുഡ് മോർണിംഗ് ഹീര. സെൽഫ് കെയറിന് വേണ്ടി ഞാൻ എന്റെ കുറേ ശീലങ്ങളൊക്കെ മാറ്റി. ഉദാഹരണത്തിന്, പണ്ടൊക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ എനിക്ക് കഴിക്കാൻ തോന്നാറുള്ളൂ. ഈ പരിപാടി ഇപ്പോൾ പൂർണ്ണമായി മാറി. ആദ്യം ഞാൻ കഴിക്കും, പിന്നീട് ബാക്കിയുള്ളവർ കഴിക്കും. ഞാൻ നോ പറയാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, എന്നാൽ ഇപ്പോൾ നോ പറയാൻ ശീലിച്ചു തുടങ്ങി. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി, സുമേഷ്, എലപ്പുളി. ശാന്തി ചേച്ചി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ പൊതുവെ സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നമാണ് അത്. കാരണം എന്താ വെച്ചാൽ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി എന്നിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ രീതിയൊക്കെ മാറിയല്ലേ. നമ്മളതൊക്കെ തീർച്ചയായിട്ടും മാറ്റേണ്ട സമയം, ഹൈ ടൈമായി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക കേട്ടോ. അപ്പം ശാന്തി ചേച്ചി നല്ലൊരു കാര്യമാണ് ചെയ്യണേ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീരക്കുട്ടി, ഇന്നത്തെ ടോപ്പിക് സൂപ്പർ. ഞാനും എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾ തന്നെ. സമയത്തിന് ഭക്ഷണം കഴിക്കും, പിന്നെ ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഗുരുവായൂരപ്പൻ ചേട്ടൻ്റെ റയാൻ കുട്ടന് ഹൃദയം നിറഞ്ഞൊരു 1000 പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ തങ്കക്കുടങ്ങൾക്കും ഒപ്പം ഹീരമോൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളും സൂപ്പർ, പിന്നെ ഇത് നമ്മ നേരം പ്രോഗ്രാം സൂപ്പർ ആണ്. ഹീരയുടെ തമിഴ് കേൾക്കാൻ നല്ല രസമാണ്. OUG അവതരണവും കിടുവാണ്. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവെമ്പ്. താങ്ക് യു ഇന്ദിര ചേച്ചി, എന്റെ ഒരു ഡേ അടിപൊളിയാക്കി തന്നു ഇന്ദിര ചേച്ചി. എനിക്കാണ് മെസ്സേജസ് അയച്ചത്. എന്തായാലും ഹെൽത്ത് ഒക്കെ നന്നായി നോക്കുന്ന ചേച്ചിയാണ്. അപ്പൊ ഇന്ദിര ചേച്ചി അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ, നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു മണിമേഖല ചേച്ചി, നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ വിഷസ്, ഹായ് ഹീര. കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം ഒഴിവാക്കൽ, ബ്രിസ്ക് വാക്ക് എന്ന എണ്ണ പലഹാരങ്ങൾ, റെഡ് മീറ്റ്സ് ഒഴിവാക്കൽ ഇവ ചെയ്യും. ഫുഡ് ഇസ് എ മെഡിസിൻ. വായ പല്ലുകൾ ഭക്ഷണത്തിന് ശേഷം ക്ലീൻ ആക്കണം. ഇന്ന് കർഷക തൊഴിലാളികൾക്ക് പോലും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളായ പ്രമേഹം, സ്ട്രോക്ക്, കാർഡിയാക് അറസ്റ്റ്, ലിവർ ഫാറ്റ്, ലിവർ ഫെയിലിയർ ഇവ വരുന്നു. അതുകൊണ്ട് ലിസ്ണേഴ്സിനും ഹെൽത്ത് അലേർട്ട് ആവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേശവദാസ് കൊല്ലങ്കോട്. ഇന്നത്തെ ദിവസം അതിമനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷസ് അയക്കേണ്ടവർ പാലക്കാടൻ ചാമിയച്ചൻ എന്ന കുമരേഷ് വടവന്നൂർ, കലാഭവൻ സുനിൽ ചിറ്റൂർ, സോഷ്യൽ മീഡിയ താരം വിനീത് നിരഞ്ജൻ, എല്ലാവർക്കും പാലക്കാടൻ തൂമ ബ്ലോഗ്, ഇവർക്കൊക്കെ മെസ്സേജസിൽ വിഷസ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേശവദാസ് ചേട്ടനാണ് കൊല്ലംകോട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന്റെ എല്ലാ ഹെൽത്ത് ശീലങ്ങളും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ്, മോർണിംഗ് മോർണിംഗ് അഹല്യ ഹീര. നിഷാന്ത് എറണാകുളം. നിഷാന്തെ നല്ലൊരു മോർണിംഗ് ദേ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഹായ്, നമസ്കാരം. ആദ്യം നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുക, എന്നാലേ കുടുംബം നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പണ്ടുള്ളവർ അവരവരുടെ ആരോഗ്യം നോക്കാതെയാണ് കുടുംബം കൊണ്ടുപോയത്. നല്ല വിഷയം, ഹീരയുടെ അവതരണം സൂപ്പർ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ശാന്തി കൃഷ്ണ. രാവിലെ 2 ഗ്ലാസ് വെള്ളം, പിന്നെ 1 ഗ്ലാസ് കോഫി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ എന്തെങ്കിലും തെറ്റിയാൽ കഴിഞ്ഞു നമ്മുടെ ആരോഗ്യം. വയസ്സ് 50 കഴിഞ്ഞാൽ പിന്നെയാണ് നല്ലപോലെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുക. കാരണം വയ്യാന്ന് തോന്നിയിരുന്നാൽ പിന്നെ മറവി തുടങ്ങി നമ്മുടെ ശരീരം ഒന്നിനും കൊള്ളില്ല. നമ്മൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്ത് കൂടുതൽ ആക്റ്റീവ് ആകണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയാണ്. വയസ്സായി എന്ന് പറഞ്ഞ് ചടഞ്ഞു കൂടിയിരുന്നാൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും ഒരു സ്പെഷ്യൽ എനർജി വേണം മോളെ. ഗുരുവായൂരപ്പൻ ചേട്ടന്റെ പേരക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ. പേരക്കുട്ടിയുടെ കുഞ്ഞിന് ആശംസകൾ അറിയിച്ചിട്ടുള്ളത് ശാന്തി കൃഷ്ണ ചേച്ചിയാണ്. അപ്പൊ ശാന്തി ചേച്ചി നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ശുഭദിനം. ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടുകളും പൊളിയാണ്. ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, FM റേഡിയോ പാട്ടുകൾ കേട്ട് മ്യൂസിക് തെറാപ്പി ചെയ്യുന്നുണ്ട്. മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹീരയുടെ സൗണ്ട് എനിക്ക് നടി വീണയുടെ സൗണ്ടായിട്ടാണ് തോന്നുന്നത്. അടിപൊളി വീണ അല്ലെ, ഞാൻ നോക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസം ആവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു കവിത ചേച്ചി, നല്ലൊരു ദിവസം ആവട്ടെ. അടുത്ത മെസ്സേജ് ആരാണ്? ഹായ് നമസ്കാരം ഹീര, ഞാനും ആരോഗ്യം നോക്കിയാണ് ജീവിക്കുന്നത്. എത്ര കാലം ജീവിച്ചു എന്നതല്ല, എത്ര മനോഹരമായി ജീവിച്ചു എന്നതാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നന്ദിയോടെ ജീവിക്കൂ, സ്നേഹിക്കൂ, പുഞ്ചിരിക്കൂ. കാരണം ജീവിതം ഒരിക്കൽ മാത്രം ലഭിക്കുന്ന മനോഹരമായൊരു സമ്മാനമാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ചങ്ങാതിക്കൂട്ടം ചങ്കുകൾക്കും നല്ലൊരു ദിവസം, നല്ലൊരു വീക്കെൻഡും ആശംസിക്കുന്നു. ഷൈബി മാത്യൂസ് ചേട്ടനാണ് മേത്തല പെരുമ്പാവൂർ. ഓക്കെ, അപ്പോ ഷൈബി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഹീര എന്ന് പറഞ്ഞിട്ട് ഉഷ കൊട്ടേക്കാട് എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഉഷ ചേച്ചി. അപ്പൊ എല്ലാവരും ഇതേ നല്ല അടിപൊളിയായിട്ട് മെസ്സേജസ് ഒക്കെ അയച്ചു. എല്ലാവരുടെയും ഒരു ദിവസം അങ്ങനെ പവർഫുൾ ആയിട്ട് ഇങ്ങനെ തുടങ്ങി എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, എത്ര നാള് ജീവിച്ചു എന്നല്ല, എത്ര മനോഹരമായി ജീവിച്ചു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. മനോഹരമായ ജീവിതങ്ങൾ കൊണ്ടുപോകാനായിട്ട് സെൽഫ് കെയർ വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരാളിത് പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷക്കീല ചേച്ചിയാണ്. ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും, 45 മിനിറ്റ് എക്സസൈസ് ചെയ്യാറുണ്ട്. പരമാവധി പോസിറ്റീവായിട്ട് ഇരിക്കാനും ശ്രമിക്കും. ഓക്കെ, അടിപൊളി ഷക്കീല ചേച്ചി. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കാന്ന് പറയുന്നതും തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ലൈഫ് നോക്കിയാൽ നമുക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർജി ഹീരാണ്. അടുത്ത പാട്ട് വരുന്നത് കൊച്ചി രാജാവ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ബൈ ബൈ പറയുന്നത് ആർജി ഹീരാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM. ആൻഡ് ബൈ ബൈ.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
7: ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെല്ലോഡിലേക്ക് സെല്ലോഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ RJ ആയില്ല. ഇന്ന് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, ഏത് സിനിമയുടെ കഥയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നോക്കിയാലും, ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നോർത്തേൺ കാലിഫോർണിയയിലെ മാരിൻ കൗഡിയിലുള്ള മിഡ്വിച്ച് എന്ന ശാന്തമായ ഒരു തീരദേശ ഗ്രാമത്തിലേക്കാണ് കേട്ടോ. കടലോരത്തെ ആ ഒരു ചെറിയ ഗ്രാമത്തിൽ പെട്ടെന്നൊരു ദിവസം സംഭവിച്ച വിചിത്രമായ ഒരു ദുരന്തം, അവിടുത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിധി തന്നെ മാറ്റി എഴുതിയ ഒരു ദുരന്തം. പോയാലോ അപ്പൊ നമുക്ക് കഥയിലേക്ക്. ദിവസം സെപ്റ്റംബർ 2nd, സമയം നോക്കുകയാണെങ്കിൽ രാവിലെ കൃത്യം 10 മണിയാണ്. മിഡ്വിച്ച് ഗ്രാമത്തിലുള്ള സകല മനുഷ്യരും മൃഗങ്ങളും ഒരേ നിമിഷം ബോധം കെട്ടി വീഴുന്ന ഒരു മൊമെന്റ്. വഴിയരികിലും വീടുകളിലും വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നവരുമെല്ലാം അതുപോലെ തന്നെ താഴേക്ക് ചടിക്ക് വീഴാണ്. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പോലീസുകാരും അതിർത്തിയിൽ വെച്ച് ബോധം കെട്ടുവീഴുന്നു. സാങ്കേതികമായി അതിനെ ഒരു ബ്ലാക്ക് ഔട്ട് എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. കൃത്യം വൈകുന്നേരം 4 മണിക്ക്, അതായത് 6 മണിക്കൂറിന് ശേഷം എല്ലാവരും പെട്ടെന്ന് ഉണരുകയാണ്. ആ 6 മണിക്കൂറിൽ അവിടെ എന്താണ് സംഭവിച്ചത്, ആ ഒരു കാര്യത്തെ കുറിച്ച് ശാസ്ത്രജ്ഞർക്കും ഡോക്ടർമാർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ യഥാർത്ഥ ഞെട്ടൽ, യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം തുടങ്ങുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ്. ആ ഒരു കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂലേ, ഒരു ദിവസം രാവിലെ എല്ലാവരും ഒരേ സമയം ബോധം കെട്ടി വീഴാണ്. ഒരു 6 മണിക്കൂറിന്റെ ഇടവേളയ്ക്ക് ശേഷം അവർ ആ ഒരു ബോധാവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ആ ഗ്രാമത്തിലെ ഗർഭധാരണ ശേഷിയുള്ള 10 സ്ത്രീകൾ ഒരേ സമയം ഗർഭിണികളാകാണ്. അതിൽ മെലാനി എന്നൊരു കന്യകയായ പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കാലി എന്ന മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് കഴിഞ്ഞ 1 വർഷമായിട്ട് വിദേശത്തായിരുന്നു. അങ്ങനെ ആ ഒരു ഗർഭധാരണത്തിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണവും നൽകാനായിട്ട് ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗവൺമെന്റ് ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂസൻ വെർണൻ ആ ഒരു ഡോക്ടറെ അന്വേഷണത്തിനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ സൂസൻ അവിടെ തന്നെയുള്ള ഡോക്ടറായ അലൻ ചാഫിയുടെ ആ ഒരു സഹായത്തോടുകൂടി അവിടുത്തെ പഠനം ആരംഭിക്കുകയാണ്. ഈ ഗർഭിണിയായ സ്ത്രീകളോട് ഗവൺമെന്റ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു കുട്ടികളെ നശിപ്പിക്കാതിരിക്കുക, ആ കുട്ടികളെ നോക്കാനുള്ള എല്ലാ ചെലവും കാര്യങ്ങളും ഗവൺമെന്റ് വഹിക്കും എന്നൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എന്താണ്, ഈ സ്ത്രീകളൊന്നും തന്നെ ഈ ഒരു കുട്ടികളെ അബോർഷൻ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഒരേ രാത്രിയിൽ ആ ഗ്രാമത്തിലെ ഈ 10 സ്ത്രീകളും ഒരേ സമയം കുട്ടികളെ പ്രസവിക്കുകയാണ്. അതായത് 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. പക്ഷേ ഈ മെലാനിയുടെ പെൺകുഞ്ഞ് പ്രസവത്തിനിടയിൽ മരിച്ചുപോയി എന്നാണ് ഈ ഒരു ഡോക്ടർ പറയുന്ന ഒരു കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല. ഈ ഡോക്ടർ ആ ഒരു കുട്ടിയെ മാത്രം പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രസവത്തിന് ശേഷം അവിടെ നിന്ന് മാറ്റിയതാണ്. അങ്ങനെ നോക്കുമ്പോൾ 4 പെൺകുട്ടികളും 5 ആൺകുട്ടികളും. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ കുട്ടികൾക്ക് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? തുടർന്ന് കേൾക്കാം സലാഡും ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂടാ.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് on your Ahalya FM 90.4. സെല്ലലോയിഡുമായി കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ജീവിച്ചിരുന്ന 9 കുഞ്ഞുങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലുണ്ടല്ലോ, അവർ സാധാരണ മനുഷ്യകുട്ടികളെ പോലെയൊന്നും ആയിരുന്നില്ല. വിളറിയ ചർമ്മം, വെളുത്ത പ്ലാറ്റിനം ബോൾഡ് ആയിട്ടുള്ള മുടികൾ, കോബാൾട്ട് നീലക്കണ്ണുകൾ. അങ്ങനെ അത് മാത്രമൊന്നുമല്ല, അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മളെയെല്ലാം വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ്. അപാര ബുദ്ധി വൈഭവം തന്നെയാണ് ഈ ഒരു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. 1 വയസ്സ് പോലും തികയാത്ത കുട്ടികൾ സ്വന്തം പേരെഴുതുന്നു. അതിനേലുപരിയായിട്ട് എല്ലാത്തിനും അവരുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ലായിരുന്നു അവരിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അവർക്ക് ഈ വികാരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് മാനവികതയോ ഭയമോ അങ്ങനെ ഒരു വികാരങ്ങളും ശരിക്കും അവർക്കില്ലായിരുന്നു. ടെലിപ്പതിയിലൂടെ പരസ്പരം സംസാരിക്കാനും തങ്ങളുടെ കണ്ണുകളിലേക്ക് കൊബാൾട്ട് നീല വെളിച്ചം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാനും അവർക്ക് കഴിയുമായിരുന്നു. അവർ എപ്പോഴും എങ്ങനെ സഞ്ചരിക്കാന്നറിയോ? ഒരു ജോഡികളായിട്ട്, എപ്പോഴും ഒരേ പാറ്റേണിൽ, അവരുടെ ഓരോ സ്റ്റെപ്സും ഒരുപോലെയാണ്. ആ അത്രയും അത്രയും മാച്ച് ചെയ്തിട്ടാണ് അവർ സഞ്ചരിക്കാറ്. അവരെപ്പോഴും ഈ ഒരു ആൺ പെൺ ജോഡികളായാണ് സഞ്ചരിച്ചിരുന്നത്. അതായത് ഈ ഒരു കുട്ടികളുടെ നേതാവായിരുന്നു ആര്? നമ്മുടെ ഡോക്ടർ അലന്റെ മകളായിട്ടുള്ള മാര. അതായത് ജനിച്ച ഉടനെ തന്നെ മാരയുടെ ആക്ടിവിറ്റീസ്, അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു ദിവസം അവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവളുടെ അമ്മ കുക്ക് ചെയ്യുന്ന സമയത്ത് മാര അവളുടെ അമ്മയുടെ കണ്ണിലേക്ക് നോക്കി, അമ്മയെ ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം അമ്മയുടെ കൈ ആ അടുപ്പിലിരുന്ന് തിളയ്ക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് സ്വയം എടുത്ത് വെപ്പിക്കുന്ന രീതിയിൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് മാര തന്നെ ഈ ഒരു അമ്മയെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് ഈ സ്ത്രീ സ്വയം ചാടി മരിക്കുകയാണ്. ഒരു കുക്കയിലേക്ക് ചാടി ഇങ്ങനെ മരിക്കുകയാണ്. അങ്ങനെ സ്വന്തം അമ്മയെ കൊണ്ട് മലഞ്ചെറിവിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യിപ്പിച്ച ഒരാളാണ് ആര്, ഈ ഒരു മാര എന്ന് പറയുന്ന ഈ പെൺകുട്ടി. എന്നാൽ കൂട്ടത്തിൽ ഡേവിഡ്, ഈ ഡേവിഡ് എന്ന കുട്ടി മാത്രം എപ്പോഴും ഒറ്റപ്പെട്ടു പോയിരുന്നു. കാരണം എന്തായിരുന്നറിയോ? അവനായി ജനിക്കേണ്ടിയിരുന്ന ഒരു പെൺകുഞ്ഞ, ആ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതായത് ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ ആ ഒരു പെൺകുട്ടി, അതായിരുന്നു ശരിക്കും ഇവന്റെ പെയർ എന്ന് പറയുന്നത്. ആ പെൺകുഞ്ഞ് പ്രസവ സമയത്ത് മരിച്ചു പോയിരുന്നു എന്ന കാര്യമാണല്ലോ അവിടെ മുഴുവൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് മാത്രം ജോഡിയില്ലായിരുന്നു. അങ്ങനെ ജോഡിയില്ലാത്ത ഡേവിഡ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാനായിട്ട് തുടങ്ങുകയാണ്. അതായത് തന്റെ വളർത്തമ്മയും സ്കൂൾ പ്രിൻസിപ്പളുമായിട്ടുള്ള ജിൽ മക്ലൗനുമായിട്ട് അവൻ പതിയെ പതിയെ ചെറുതായിട്ട് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. അപ്പോ ഡേവിഡിന് മറ്റു കുട്ടികളെ പോലെ ശക്തി ഉണ്ടായിരുന്നെങ്കിലും അവനിൽ ഈ പറഞ്ഞ മനുഷ്യത്വവും അതുപോലെ തന്നെ സഹതാപവും ഒക്കെ പതിയെ പതിയെ വരാനായിട്ട് തുടങ്ങുകയാണ്. അതിനുശേഷം എന്തായിരിക്കും ഈ ഒരു കഥയിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കേൾക്കാം സെല്ലലോയിഡിലെ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലലോയിഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് on your Ahliya FM 90.4. സെല്ലുലോയിഡുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പൊ എങ്ങനെയാ കഥയിലേക്ക് പോയാലോ? യെസ്, അങ്ങനെ ഗ്രാമത്തിൽ കുട്ടികൾ കാരണം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അതായത് ക്രൂരമായ കുറേ കൊലപാതകങ്ങൾ സംഭവിക്കുകയാണ്. ഒരുപാട് കൊലപാതകങ്ങളും അപകടങ്ങളും വർദ്ധിച്ചു വരാനായിട്ട് തുടങ്ങാണ്. ഇവർക്കൊരു നേച്ചർ ഉണ്ടായിരുന്നു, കൂട്ടത്തിലുള്ള ഒരാളെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വ്യക്തി വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ ഉടനടി ഇവരുടെ പവർ യൂസ് ചെയ്തുകൊണ്ട് അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് എന്താണ് അവർ സ്വയം മരിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കൊലപാതകങ്ങളും അപകടങ്ങളൊക്കെ വർദ്ധിച്ചു വരാനായിട്ട് തുടങ്ങാണ്. അവരെ വേദനിപ്പിക്കാനും ഉപദ്രവിക്കാനും നോക്കുന്നവരെ അവരുടെ തന്നെ ശക്തി ഉപയോഗിച്ച് കുട്ടികൾ എന്ത് ചെയ്യാം, ക്രൂരമായിട്ട് കൊലപ്പെടുത്താണ്. ഗവൺമെന്റ് തന്നെ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്, അതായത് ഈ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു തോക്കുമായിട്ട് ഒരു കില്ലറെ ഇവിടേക്ക് പറഞ്ഞു വിടാണ്. പക്ഷേ ഈ കുട്ടികളെ കൊല്ലാൻ വന്ന ഈ ഒരു കില്ലർ ഉണ്ടല്ലോ, ഈ ഒരാളുണ്ടല്ലോ, ഈ ഒരാള് ആ ഒരു തോക്ക് കൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കേണ്ട ഒരു അവസ്ഥ വരാണ്. കാരണം എന്താണ്, ഈ മാര എന്ന് പറയുന്ന ഈ പെൺകുട്ടി അയാളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് സ്വയം അങ്ങ് വെടിവെപ്പിച്ചുകൊണ്ട് അയാളും ദേ അവിടെ മരണപ്പെടുകയാണ്. അങ്ങനെ ഇതോടെ കുട്ടികൾ നാട്ടുകാരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഗ്രാമത്തിലെ ഒരു പഴയ ബാങ്കിൽ തങ്ങളുടെ ക്ലാസ് മുറിയാക്കി അവർ താവളം അടിക്കാൻ തുടങ്ങാണ്. അതിനിടയിലാണ് ഡോക്ടർ സൂസൻ ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നത്. അതായത് ഈ ഒരു സംഭവം ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അന്യഗ്രഹ ജീവികളുടെ കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടുപിടിച്ച രാജ്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന അപകടം മനസ്സിലാക്കിയിട്ട് ആ ഗ്രാമങ്ങൾ മുഴുവനായിട്ട് ബോംബിട്ട് നശിപ്പിച്ച് ആ കുട്ടികളെ കൊന്നൊടുക്കുകയായിരുന്നു ഒരു കാര്യം. അങ്ങനെ ഡോക്ടർ സൂസൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഡേവിഡിന്റെ മരിച്ചുപോയ പെൺകുട്ടിയുണ്ടല്ലോ, അതായത് അവന്റെ പേര്, യെസ്, ആ പെൺകുട്ടിയുടെ അന്യഗ്രഹ മൃതദേഹം ഈ ഒരു കുട്ടികൾ കണ്ടുപിടിക്കുകയാണ്. ആ ഒരു കാര്യം കണ്ടുപിടിക്കുന്ന മൊമെന്റിൽ അവരൊന്ന് വേദനിപ്പിച്ചാൽ ഇത്ര ക്രൂരമായിട്ട് റിയാക്ട് ചെയ്യുന്ന അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇത്തരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്ലെങ്കിൽ അവർ മരണപ്പെട്ടിരുന്നു എന്നറിയുകയാണെങ്കിൽ വെറുതെ വിടും, ഇല്ല അല്ലേ. അവർ ഈ ഡോക്ടർ സൂസനെ കൊല്ലുകയാണ്. അതെങ്ങനെയാണെന്നറിയോ, ആ ഒരു റൂമിൽ ഉണ്ടായിരുന്ന ഒരു ടേബിളിലേക്ക് സൂസൻ സ്വയമേത കയറി എടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, ആ ഒരു കത്തി ഉപയോഗിച്ച് സൂസൻ അവിടെ ആത്മഹത്യ ചെയ്യാണ്. അതിനുശേഷം ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ഗ്രാമവാസികളും കുട്ടികളെ ആക്രമിക്കാനായിട്ട് ഒരു ആൾക്കൂട്ടമായിട്ട് തന്നെ എത്തുകയാണ് കേട്ടോ. പക്ഷേ കുട്ടികളുടെ ഈ മാനസിക ശക്തിക്ക് മുന്നിൽ അതെല്ലാം പരാജയപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു മിഡ്വിച്ച് ഗ്രാമം മുഴുവൻ ഒരു അരാജകത്വത്തിലായിട്ട് ഇങ്ങനെ മാറുകയാണ്. ഈ ശാസ്ത്രജ്ഞരും പോലീസും നാട് വിട്ട് ഓടേണ്ടി വരുന്നൊരവസ്ഥ. ഇനി ഈ നാടിനെയും ലോകത്തെയും രക്ഷിക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ എന്ന് നമ്മുടെ ഡോക്ടർ അലൻ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പോൾ എന്തെയാണ്, അവൻ ഒരു പ്ലാൻ തയ്യാറാക്കാണ്. അതായത് ഒരു ബ്രീഫ് കേസിനുള്ളിൽ ടൈം ബോംബുമായിട്ട് അവൻ കുട്ടികളുടെ ക്ലാസ് മുറിയിലേക്ക് പോവാനുണ്ടോ. പക്ഷേ കുട്ടികൾക്ക് ടെലിപ്പതിയിലൂടെയും മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ അലനും വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അവൻ ആ ഒരു ബ്രീഫ് കേസുമായിട്ട് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവരുള്ള ആ ഒരു ക്ലാസ് മുറിയിലേക്ക് പോവാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഡേവിഡിന്റെ അമ്മ നമ്മുടെ ഡോക്ടർ അലനോട് പറയുന്നുണ്ട്, തന്റെ മകനായിട്ടുള്ള ഡേവിഡിനെ രക്ഷിക്കണം, അവനെ ഒരു ബ്ലാസ്റ്റില് മരിച്ചു പോകരുന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് മുറിയിലേക്ക് എത്തുന്നത്. ആ സമയം നമ്മുടെ ആ കുട്ടികളുടെ ലീഡറായിട്ടുള്ള മാര, അതായത് അലന്റെ തന്നെ മകളാണല്ലേ, അലന്റെ തന്നെ മകളായിട്ടുള്ള മാര ഈ അലന്റെ മനസ്സ് വായിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അലൻ മനഃപൂർവ്വം ഇവർക്ക് ഐ കോണ്ടാക്ട് ഒന്നും കൊടുക്കുന്നില്ല. കുറെ സമയത്തിന് ശേഷം ഇവര് ആ ഒരു ബ്രീഫ് കേസ് ഇങ്ങനെ മോണിറ്റർ ചെയ്ത് അതിന്റെ അടുത്ത് ബോംബാണ്, അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കാൻ പോവാന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെയായിരുന്നു ഡേവിഡിന്റെ അമ്മ ആ ഒരു ഡോറിന്റെ ബാക്കിലൂടെ വന്ന് ഡേവിഡിനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. പിന്നീട് അലൻ ഈ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സംസാരത്തിനിടയിലും മാരയ്ക്ക് ഡോക്ടർ അലനിൽ വലിയ സംശയം തോന്നുന്നുണ്ട്. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത്, അവര് ബോംബ് ബ്ലാസ്റ്റ് ആണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ കുട്ടികൾ ഇല്ലാതാവാനാണ് പോകുന്നത്. നമുക്ക് കേൾക്കാം സെല്ലുലോയിഡിലെ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. ഇപ്പൊ അഹല്യ FM 90.4 കേട്ട് കൂട്ടും.

0: Celluloid. Lloyd.
1: Yes, once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് on your Ahalya FM 90.4. കഥ തുടരുന്നു. അങ്ങനെ മാരിക്ക് ഡോക്ടർ അലറിൽ വലിയ സംശയം തോന്നാണ്. അവൾ തന്റെ ഭയാനകമായ ഒരു അന്യഗ്രഹ മാനസിക ശക്തി അലറിന്റെ നേർക്ക് പ്രയോഗിക്കുകയാണ്. മാര അവന്റെ മനസ്സിലേക്ക് അങ്ങനെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാണ് കേട്ടോ. ഒടുവിൽ അവൻ ഒളിപ്പിച്ചു വെച്ച ആ ബോംബ് അവൾ കാണാണ്. കുട്ടികൾ ഭയത്തോടെ മേശപ്പുറത്തിരുന്ന ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്. കുട്ടികൾ ഭയത്തോടെ ആ ഒരു മേശപ്പുറത്തിരുന്ന ക്ലോക്കിലേക്കാണ് പിന്നീട് നോക്കുന്നത്. 10, 9, 8 അങ്ങനെ ആ ഒരു സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ആ അതിഭീകര സ്ഫോടനത്തിൽ ഡോക്ടർ അലനും ക്രൂരമായ അന്യഗ്രഹ കുട്ടികളും ആ കെട്ടിടത്തിനോടൊപ്പം തന്നെ ചാമ്പലായി പോവാണ്. കെട്ടിടത്തിന് പുറത്താണെങ്കിൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ നിലത്ത് വീണ് നമ്മുടെ ജില്ലും തന്റെ വളർത്തു മകനായ ഡേവിഡിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാനുണ്ട്. അതായത് മറ്റു കുട്ടികളെ പോലെയല്ലായിരുന്നു അല്ലേ, കണ്ണെങ്കിൽ മനുഷ്യത്വത്തിന്റെ ഈർപ്പത്തോടെ ഡേവിഡ് ആ പുകപടലങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ. അങ്ങനെ നമ്മുടെ ജില്ല ഡേവിഡിനെയും കൂട്ടി വണ്ടിയും എടുത്ത് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ദൂരേക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. പോകുന്ന സമയത്ത് ജില്ല അവനോട് പതുക്കെ പറയുന്നുണ്ട്, നമുക്ക് നമ്മളെ ആർക്കും അറിയാത്ത പുതിയൊരു സ്ഥലത്തേക്ക് പോവാം. ഇതോടുകൂടിയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. പക്ഷേ അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തുണ്ട്, അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്തായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം? ആ ഒരു സസ്പെൻസോടുകൂടിയാണ് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നത്. സെല്ലൗഡ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ സിനിമാ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ സെല്ലൗഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലൗഡുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star B&CAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star B&CAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ ഇന്നത്തെ കാലിഡോസ്കോപ്പ് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒന്നാം തരം പെപ്പി ഗുഡ് മോർണിംഗ്. ഞാൻ അഭിരാമിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് തിങ് എന്താണെന്നറിയോ? പറയാം. ഞാൻ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ട്രെയിന് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പലർക്കും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഗതിയായിരിക്കും ട്രെയിൻ യാത്രകൾ. ഈ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താ വരുന്നത്? ഒരു പിക്ചർ എന്താ വരുന്നത്? സ്റ്റേഷനിലെ ബഹളം, ചായ ചായ എന്ന് പറഞ്ഞിട്ട് കാപ്പി കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള വിളി, വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടി, കൂടെ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചില വൃത്തിയില്ലാത്ത ബോഗികളും വരും, അല്ലേ? ശരിയാണ്. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ട്രെയിനിൽ യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ച് നോർത്ത് ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും, വളരെയധികം വൃത്തിയില്ലാത്ത സ്റ്റേഷനുകളുണ്ട്, വൃത്തിയില്ലാത്ത ട്രെയിനുകളുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ആ റെയിൽവേയുടെ ലുക്കും ഭാവവും ഒക്കെ മാറ്റിമറിച്ചൊരു വിപ്ലവം ഉണ്ട്. നമുക്ക് എന്താണ് എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് വെക്കുക, ഏതാണ് വിപ്ലവം, എന്തിനെ കുറിച്ചായിരിക്കും പറയാൻ പോണേ എന്നൊന്ന് ചിന്തിച്ച് വെച്ചേക്ക്. ഞാൻ പാട്ട് പ്ലേ ചെയ്യാം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇത് കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വൃത്തിയില്ലാത്ത ട്രെയിനുകൾ ഉണ്ട്, സ്വാഭാവികമാണ്. ഈ നോർത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വൃത്തിയില്ലാത്ത ട്രെയിനുകളും വൃത്തിയില്ലാത്ത റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ഒരു വീഡിയോ, ഇങ്ങനെ വേറൊരാൾ പകർത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയിലുള്ളയാൾ പിന്നെ പഴം എന്തോ കഴിച്ചിട്ട് ഈ പഴത്തിന്റെ തൊലി അടുത്ത് തന്നെ ഡസ്റ്റ്ബിന്നിലുണ്ടെങ്കിലും നമുക്കൊരു എന്താ പറയാ, ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് ഇടാനുള്ളൊരു മനസ്സില്ല. അപ്പൊ ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ അല്ലാത്ത രീതിയിൽ ഈ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചെറിയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ് വൃത്തികേടാക്കുന്നത്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യൻ റെയിൽവേയുടെ ലുക്കും മുഖവും ഭാവവും ഒക്കെ മാറ്റിമറിച്ച ഒരു വലിയ റെവല്യൂഷനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ന് വിദേശ യാത്രികർ പോലും നമ്മുടെ ഇന്ത്യയിൽ വന്ന് വന്ദേ ഭാരതിൽ കയറി കഴിഞ്ഞാൽ കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അടുത്തിടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള, ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഒരു ഫോറിനർ വന്ദേ ഭാരത് യാത്ര കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ് പുള്ളി വിശേഷിപ്പിച്ചതെന്നറിയോ? ഇത് വെറും ട്രെയിനല്ല, പാളത്തിലൂടെ പായുന്ന നല്ല ഒന്നാം തരം 5-star ഹോട്ടലാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്ദേ ഭാരതിനെ കുറിച്ചിട്ട് പറഞ്ഞത്. സീറ്റുകളുടെ കംഫർട്ട് ആണെങ്കിലും സൂപ്പർ ക്ലീൻ അറ്റ്മോസ്ഫിയർ ആണ്, വേൾഡ് ക്ലാസ് ഫുഡാണ്, ഹൈ സ്പീഡ് ട്രാവൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് കണ്ടാൽ ഇന്ത്യൻ റെയിൽവേ തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോകും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഈ ഫോറിനറുടെ വീഡിയോയും പോസ്റ്റും ഒക്കെ കട്ട വൈറലാണ്. ഇപ്പോൾ നമ്മൾ പുറത്തെ രാജ്യങ്ങളിലെ ഹൈ സ്പീഡ് ട്രെയിനുകളോട് മുട്ടി നിൽക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ട്രെയിനുകൾ മാറി എന്ന് വിദേശികൾ പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ എല്ലാ ട്രെയിനുകളുടെയും കാര്യത്തിൽ, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും കാര്യത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഹൈ സ്പീഡോ സൂപ്പർ ക്ലീൻ അറ്റ്മോസ്ഫിയറോ ഒന്നും നമുക്ക് വേണം, വേൾഡ് ക്ലാസ് ഫുഡ് വേണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു യാത്ര നമുക്കുണ്ടാവണം, സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാവണം അല്ലേ. എന്തായാലും ഒരു കാലത്ത് ട്രെയിനുകളിലെ തീരെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് പരാതി പറഞ്ഞവർക്ക് മുന്നിൽ അഭിമാനത്തോടെ നമുക്ക് ഉയർത്തിക്കാട്ടാൻ ഇന്ന് നമുക്കൊരു വന്ദേ ഭാരത് ഉണ്ട്. അതേപോലെ എല്ലാ ട്രെയിനുകളും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത പാട്ടിന്റെ സമയമാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇപ്പോ കാലിഡോസ്കോപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും, പ്രത്യേകിച്ച് കിച്ചണിൽ കയറി പണിയെടുക്കുന്ന കിച്ചൺ ക്വീൻസിനും കിച്ചൺ കിങ്സിനും എല്ലാവർക്കും നല്ല ഒന്നാം തരം ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ദിവസവും കയറി ഇറങ്ങുന്ന മണം കൊണ്ടും രുചി കൊണ്ടും വല്ലാത്തൊരു മാജിക് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെയൊക്കെ അടുക്കള. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഒരു റെസിപ്പിയല്ല, നമ്മൾ അറിയാതെ വരുത്തി വെക്കുന്ന ചെറിയ അബദ്ധത്തെ കുറിച്ചാണ്. ഈ കടുക്, ഉപ്പ്, പുളി, മുളക് പൊടി, പഞ്ചസാര, ഇതൊക്കെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കാറുള്ളത് ചോദിക്കാൻ എന്തായിരിക്കണേ, 90% പേരുടെയും ഉത്തരം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ എന്നായിരിക്കും. കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, വില കുറവാണ്, വീണാലും പൊട്ടില്ല, ആഹാ അന്തസ് അല്ലെ. പക്ഷേ ഈ കാണുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ, അവിടെയാണ് കാര്യം. പഞ്ചസാരയൊക്കെ വരേണ്ട സാധനമായതുകൊണ്ട് നല്ല ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ വെക്കുന്നതൊക്കെയാണ്. പക്ഷേ നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന ആ പ്ലാസ്റ്റിക് പാത്രം പഴകിയതാണെങ്കിൽ, നിറം മാറിയിട്ടുണ്ടെങ്കിൽ, ചെറിയ വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ, ദയവു ചെയ്ത് ഈ പാത്രങ്ങളൊക്കെ വേഗം മാറ്റിക്കൊള്ളൂ. കാരണം പഴകും തോറും ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് പോയ്സണസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കെമിക്കൽസ് ഉണ്ടാകും. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് പതുക്കെ പതുക്കെ കലരും. പ്രത്യേകിച്ച് ഈ ഉപ്പും പുളിയും മുളക് പൊടിയൊക്കെ പ്ലാസ്റ്റിക്കിൽ വെക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സംഭവങ്ങളുണ്ടോ, പുളിയൊക്കെ വെക്കുമ്പോൾ ഈ പുളിയിലൊരു കെമിക്കൽ ഉണ്ടല്ലോ, അമ്ലത്വം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പം അത് പ്ലാസ്റ്റിക്കിലെ കെമിക്കലുമായിട്ട് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എന്താ വഴി, ഒരൊറ്റ വഴിയല്ലോ പ്ലാസ്റ്റിക് പാത്രങ്ങളോട് വിട പറയുക എന്നുള്ളതാണ്. ചില്ലുകുപ്പികൾ, ഭരണികൾ, അതൊക്കെ കിച്ചണിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പഴയ ആ ശീലം തന്നെയാണ് ചില സമയത്ത് മാസ്. അപ്പോൾ ഇനി അടുത്ത തവണ അടുക്കളയിൽ കയറുമ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്നതൊക്കെ മാക്സിമം മാറ്റിക്കോളൂ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ കാറും ബൈക്കും ഒക്കെ ആയിട്ട് ദൂരെ യാത്ര പോകുന്ന ഡ്രൈവർ മച്ചാന്മാർ തുള്ളിച്ചാടാൻ പോകുന്ന ഒരു ന്യൂസിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. എന്താണെന്നറിയോ, നമ്മളൊക്കെ ഹൈവേയിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന ക്യൂന്ന് തലവേദന എടുക്കുന്ന ആ ഒരു ടോൾ പ്ലാസ ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ ഇനി വരുന്ന സമയത്ത് ഇനി വരുന്ന തലമുറയോട് നമുക്ക് പറയേണ്ടി വരും ഇവിടെ ഇങ്ങനെ ഒരു ടോൾ പ്ലാസ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അതൊക്കെ ചിലപ്പോൾ ഹിസ്റ്ററി ആയിട്ട് മാറാൻ പോവാണ്, ചരിത്രമായി മാറാൻ പോവാണ്. വൈകാതെ തന്നെ ഈ ടോൾ ബൂത്തുകൾ ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ അപ്രത്യക്ഷമാകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ആഹാ, ടോളൊന്നും ഇനി കൊടുക്കണ്ട അല്ലേ, കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ള കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ലേ. പക്ഷെ പണ്ടത്തെ പോലെ ക്യൂ നിൽക്കേണ്ടി വരില്ല. ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരതിലൂടെ മാറിയതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേസിന് മാറ്റാനായിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് GNSS സാറ്റലൈറ്റ് ടോൾ സിസ്റ്റം. എന്താണെന്ന് വെച്ചാൽ, കാറിൽ GPS ഉണ്ടാകുമല്ലോ, നിങ്ങൾ എത്ര കിലോമീറ്റർ ഹൈവേയിലൂടെ ഓടിച്ചോ ആ ദൂരത്തിന് മാത്രമുള്ള പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ടോൾ പ്ലാസയിൽ നിർത്തി ഈ ആ ഒരു ബാരിയർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം പൊങ്ങാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് നോ ക്യൂ, നോ പെട്രോൾ വേസ്റ്റേജ്, ടൈം സേവിങ് അതൊക്കെ നെക്സ്റ്റ് ലെവലിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് GNSS സാറ്റലൈറ്റ് ടോൾ സിസ്റ്റം. ഇത് വേണോ വേണ്ടയോ, അതോ പഴയ ടോൾ ബൂത്ത് തന്നെ മതി, ഇപ്പൊ ഉള്ളതുപോലെ തന്നെ മതി എന്നൊക്കെയാണോ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ ടോൾ പ്ലാസയുടെ കാര്യം പറയുമ്പോഴത്തേക്കും എത്ര ഫാസ്റ്റായിട്ടാണ് ഓരോ മാറ്റങ്ങൾ വരുന്നത്. ഫാസ്റ്റാഗ് വന്ന സമയത്ത് അതൊരു മാറ്റമായിരുന്നു. കുറെ പേര് അതിലേക്ക് മാറാനായിട്ട് ആദ്യമൊക്കെ ഒന്നൊരു ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു മടി അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് മാറാൻ ഒരു ചെറിയ കാലതാമസമൊക്കെ വന്നിരുന്നു. ഇനിയിപ്പോ ഈ സാറ്റലൈറ്റ് സംഭവം കൂടെ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് മാറുകയാണ്. ഇതേപോലെ നമ്മുടെ നാട്ടിലെ ചില റോഡുകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് മാറിയിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. ദീർഘദൂര യാത്രകളിൽ ടോൾ പ്ലാസയിലെ ക്യൂവിൽ നിന്ന് നിങ്ങളെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടാൽ മതി. അഹല്യ FM 90.4 ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ജസ്റ്റ് ഷൂട്ട് യുവർ മെസ്സേജസ്.

കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. രാവിലെ ഓഫീസിലേക്കോ കോളേജിലേക്കോ ഓടുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും ചെയ്യുന്ന ഒരു ഒറ്റ കാര്യം, അയ്യോ സമയം വൈകി, ഇന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമില്ല, ഇന്ന് ചെല്ലുമ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന കുറേ അധികം ആളുകളുണ്ട് അല്ലേ. രാവിലത്തെ ആ രണ്ടപ്പവും മുട്ടക്കറിയും വേണ്ടെന്ന് വെച്ച് ഇറങ്ങുന്നവരോടാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. നിങ്ങൾ സ്വന്തം വയറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണോ ഇതെന്ന് ചോദിച്ചാൽ അതെ അതെ അതെ, മൂന്ന് വട്ടം അതെ. രാത്രി എട്ട് ഒമ്പത് മണിക്കൂർ ഉറങ്ങി ഒരു ദീർഘനേരത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ശരീരത്തിന് നൽകേണ്ട ആദ്യത്തെ ഫ്യൂവൽ അഥവാ ഇന്ധനമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ വയറ് കാലിയാക്കി വെച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാവോ? കടുക്ക് വറക്കുന്ന പോലെ ദേഷ്യം വരും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ വന്ന് വയറ് പുകയാൻ തുടങ്ങും, പിന്നെ ഉച്ചയാകുമ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇരട്ടി ഭക്ഷണം വലിച്ചു വാരി കഴിച്ചു എന്ന് വരും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെറും ഫുഡല്ല, ആ ദിവസത്തേക്കുള്ള ഒരു എനർജി ബൂസ്റ്ററാണ്. അപ്പോൾ അത് ചിലപ്പോൾ ദോശയാവാം, അപ്പോൾ മുട്ടക്കറി മാത്രമല്ല, ഇഡ്ഡലി ആവാം, പുട്ടാവാം, അല്ലെങ്കിൽ പഴം ഓട്സും ആവാം. എന്തായാലും വയറ് നിറച്ച് കഴിച്ചിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങാവുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ആ സ്ഥിരം ലേസി ഫ്രണ്ടിനോട് ഈ കാര്യം ഇപ്പോൾ പറഞ്ഞേക്ക്. അപ്പോൾ ഇനി നോ സ്കിപ്പിംഗ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ നിങ്ങളുടെ രാവിലത്തെ മൂഡ് ഒന്നുകൂടെ പവർഫുൾ ആക്കാൻ നല്ലൊരു കിടിലൻ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാട്ടിലെ രാജാവ് ആരാണെന്നാണ് നമ്മളൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ പഠിച്ചിട്ടുള്ളത്. അതിപ്പോ സംശയം എന്താ ചോദിക്കാൻ, ആ തലയെടുപ്പോടെ നടക്കുന്ന സിംഹം തന്നെയല്ലേ? അതെ, അതൊക്കെ അത് തന്നെ. കാട്ടിൽ മറ്റു ജീവികൾക്ക് ഏറ്റവും പേടി ചിലപ്പോ ആ സിംഹത്തെ തന്നെ ആയിരിക്കും അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങള്. ആ വിശ്വാസമൊക്കെ ഒന്ന് മാറ്റിയേക്കും. കാട്ടിലെ ജീവികൾക്ക് സിംഹത്തിനേക്കാൾ ഭയം വേറൊന്നിനോടാണ്. അതായത് ആഫ്രിക്കയിലെ സാവന്ന കാടുകളിൽ കറന്റ് ബയോളജി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പഠനം നടത്തി. ആ പഠനം പറയുന്നത് എന്താണെന്നറിയോ? അവിടെയുള്ള ആനകളും ജിറാഫുകളും ഉള്ളാവുകളും ഒക്കെ സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നതിനേക്കാൾ ഇരട്ടി ഭയത്തോടെയും പരിഭ്രാന്തിയോടെയാണ് നമ്മുടെ, അതായത് നമ്മുടെ മനുഷ്യരുടെ വോയിസ് കേൾക്കുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതെന്ന്. സിംഹം വേട്ടയാടുന്നത് വിശക്കുമ്പോൾ മാത്രമാണ്, പക്ഷെ മനുഷ്യനീ നമ്മൾ നേരെ തോക്കുകളൊക്കെ ആയിട്ട് ചെന്നിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വനത്തിലും വനത്തിലെ മൃഗങ്ങൾക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ നമ്മളോടൊക്കെ വലിയ ഭയമാണ്, ഭയം അത്രത്തോളാണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്നത് കേട്ടാൽ പോലും അവർ കാട് വിട്ട് ഓടും എന്നാണ് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ സൂപ്പർ പ്രെഡേറ്റർ അഥവാ വേട്ടക്കാരൻ എന്ന് പറയുന്നത് മനുഷ്യനാണെന്നാണ് കാട്ടിലെ ജീവികളൊക്കെ പറയുന്നത്. എനിക്ക് അവരെ കാണണ്ട, മനുഷ്യന്മാരെ കാണണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കാൻ ഏറെ വക നൽകുന്ന ഒരു കാര്യമാണ് അല്ലെ. മൃഗങ്ങൾക്ക് നമ്മളോടുള്ള ഭയം മാറ്റിയെടുക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണേ. കാലിഡോസ്കോപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ ജീറോ കർനേ കാ ഭീ ഹേ.
3: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
5: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ. gov. in.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വേനൽക്കാലം കടുക്കുന്ന സമയത്ത് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ജലക്ഷാമം. പരമ്പരാഗത രീതിയിൽ തോടുകൾ വഴിയും പൈപ്പുകൾ വഴിയും വലിയ തോതിൽ വെള്ളം ഒഴുക്കി വിടുമ്പോൾ അത് മണ്ണിലേക്ക് അമിതമായി ഇറങ്ങിപ്പോകുകയോ ബാഷ്പീകരണത്തിലൂടെ നഷ്ടപ്പെടുകയോ ചെയ്യുന്നു. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പമ്പ് ചെയ്യുന്ന ജലത്തിൻ്റെ പകുതിയിലധികവും ചെടികൾക്കൊന്നും പ്രയോജനപ്പെടാതെ പാഴായി പോകുകയാണ് പതിവ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനൊരു ശാസ്ത്രീയവും ആധുനികവുമായ പരിഹാരമാണ് തുള്ളി നനവ അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ. ഏതൊക്കെ കർഷകർക്കാണ് തുള്ളി നന സമ്പ്രദായം ഏറ്റവും അനുയോജ്യം? ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ചെലവ് കൂടിയതാണോ അതോ സാധാരണ കർഷകർക്ക് ഇത് താങ്ങാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി. കൂടെയുണ്ട് ഞാൻ സുനിൽ. ചെടികളുടെ വേരുപടലങ്ങളിലേക്ക് നേരിട്ട് കൃത്യമായ അളവിലും സമയത്തിലും തുള്ളി തുള്ളിയായി ജലം എത്തിക്കുന്ന ശാസ്ത്രീയമായ ജലസേചന രീതിയാണ് തുള്ളിനനം. പ്രധാന പമ്പ്സെറ്റിൽ നിന്നും പുറപ്പെടുന്ന വെള്ളം കൃത്യമായ ഫിൽട്രേഷന് ശേഷം സബ് പൈപ്പുകളിലൂടെയും ലാറ്ററുകളിലൂടെയും കടന്ന് ചെടിയുടെ തൊട്ടടുത്തുള്ള എമിറ്ററുകൾ വഴി കൃത്യമായി വേരിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഇത് മണ്ണിലെ ഈർപ്പം എപ്പോഴും ഒരേ അളവിൽ നിലനിർത്താനായിട്ട് സഹായിക്കും. ജലലഭ്യത വളരെ കുറവുള്ള പ്രദേശങ്ങളിലെ കർഷകർക്കും കഠിനമായ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നവർക്കും ഈ രീതി ഏറ്റവും അനുയോജ്യമാണ്. കൂടാതെ ചെരുവുകളുള്ള പറമ്പുകൾ, നിരപ്പില്ലാത്ത തട്ടുകളായുള്ള കൃഷിയിടങ്ങൾ, മണൽ മണ്ണ് അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന മണ്ണുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തുള്ളി നന വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇത്തരം മണ്ണിൽ വെള്ളം ഒഴുക്കി നനച്ചു കഴിഞ്ഞാൽ അത് വേരുകളിൽ നിൽക്കാതെ താഴേക്ക് ഒലിച്ചു പോകും. നമ്മുടെ നാട്ടിലെ തെങ്ങ്, കവുങ്ങ്, വാഴ, ജാതി, റബ്ബർ, കാപ്പി തുടങ്ങിയ ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്കും പച്ചക്കറികൾ വൻതോതിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്കും തുള്ളി നന രീതിയിലേക്ക് മാറുന്നത് വഴി വലിയ തോതിൽ ഗുണം ചെയ്യും. ഓരോ ചെടിയുടെയും ആവശ്യാനുസരണം വെള്ളം ക്രമീകരിക്കാനായിട്ട് സാധിക്കുമെന്നതിനാൽ വലിയ തോട്ടങ്ങളുള്ള കർഷകർക്ക് ഇത് കൃഷി എളുപ്പമാക്കുകയും ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി ജലലാഭം എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു തുള്ളി നന സമ്പ്രദായത്തിലൂടെ എന്നറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുള്ളിനാനയുടെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്നറിയോ? അത് 40 മുതൽ 70% വരെ വെള്ളം ലാഭിക്കാനായിട്ട് സഹായിക്കുന്നു എന്നതാണ്. വെള്ളം അനാവശ്യമായി ഒഴുക്കി വിടാതെ ചെടിയുടെ ചുവട്ടിൽ മാത്രം തുള്ളിയായി നൽകുന്നതുകൊണ്ട് ബാഷ്പീകരണം വഴിയോ മണ്ണിലേക്ക് അമിതമായി ഇറങ്ങിപ്പോയോ വെള്ളം ഒട്ടും പാഴാകുന്നില്ല. കുറഞ്ഞ ജലസ്രോതസ്സുള്ള ഒരു ചെറിയ കിണറ്റിൽ നിന്നോ കുളത്തിൽ നിന്നോ പോലും ഏക്കറുകളോളം കൃഷി സുഗമമായിട്ട് നനയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. പരമ്പരാഗത രീതിയിൽ തോട്ടം ആകെ നനയ്ക്കുമ്പോൾ തടത്തിന് പുറത്തും വെള്ളം വീഴുകയും ഇത് പറമ്പിലുടനീളം അനാവശ്യമായിട്ട് കളകൾ വൻതോതിൽ വളരാൻ കാരണമാവുകയും ചെയ്യും. എന്നാൽ തുള്ളി നനയിൽ ചെടിയുടെ വേരിരിക്കുന്ന ആ ഒരു പ്രത്യേക ഭാഗം മാത്രം നനയുന്നത് കൊണ്ട് ഇടവിളകൾക്കിടയിലെ വരണ്ട മണ്ണിൽ കളകൾ മുളച്ചു പൊന്താനുള്ള സാഹചര്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. ഇത് പറമ്പിന്റെ ശുചിത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. കളകൾ കുറയുന്നതോടെ കർഷകന് അവ പറിച്ചു മാറ്റാനും ചെത്തി മാറ്റാനുമായി വരുന്ന തൊഴിലാളി കൂലി വലിയ തോതിൽ കുറയുകയും ചെയ്യും. കൂടാതെ മണ്ണിലുള്ള പ്രകൃതിദത്ത പോഷകങ്ങളും നമ്മൾ നൽകുന്ന വളങ്ങളും അനാവശ്യ പുല്ലുകൾ തട്ടിയെടുക്കാതെ പ്രധാന വിളയ്ക്ക് തന്നെ പൂർണ്ണമായിട്ട് ലഭ്യമാകാനും ഇത് ഇടയാക്കും. ഇത് ചെടിയുടെ കരുത്തുറ്റ വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് തുള്ളി നനയെക്കുറിച്ചാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തുള്ളി നന സമ്പ്രദായത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാക്കി കാര്യങ്ങൾ കേട്ടാലോ. തുള്ളി നനയിലൂടെ ചെടികൾക്ക് ആവശ്യമായ ഈർപ്പം എപ്പോഴും ഒരുപോലെ നിലനിർത്താനായിട്ട് സാധിക്കും. പരമ്പരാഗത രീതിയിൽ നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഒരുമിച്ച് ഒരുപാട് വെള്ളമൊഴിക്കുകയും പിന്നീട് മണ്ണ് കഠിനമായി ഉണങ്ങുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഈ വാട്ടർ സ്ട്രെസ് ചെടികളുടെ വളർച്ചയെയും കായ്ഫലത്തെയും ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. എന്നാൽ തുള്ളി നനയിൽ മണ്ണെപ്പോഴും പാകത്തിന് മാത്രം നനഞ്ഞിരിക്കും. കൃത്യമായ അളവിൽ വെള്ളവും അതോടൊപ്പം പോഷകങ്ങളും നിരന്തരമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് ചെടികളുടെ വളർച്ച വേഗത്തിലാകുകയും ആരോഗ്യകരമായ കായ്കളും ഫലങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും കായ്കൾ ഒരേ വലുപ്പത്തിലും ഒരേ ഗുണനിലവാരത്തിലും ഉണ്ടാകാനും ഇത് സഹായിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ വിപണി മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് കർഷകരെ സഹായിക്കുന്നു. കാർഷിക പഠനങ്ങൾ വ്യക്തമാക്കുന്നത് തുള്ളിനന അവലംബിക്കുന്ന തോട്ടങ്ങളിൽ പരമ്പരാഗത രീതിയെ അപേക്ഷിച്ച് 20 മുതൽ 30% വരെ വിളവ് വർദ്ധിക്കാറുണ്ട് എന്നാണ്. വെള്ളത്തിന്റെ അമിതമായ ഉപയോഗം മൂലം വേരുകൾ ചീഞ്ഞു പോകുന്ന രോഗങ്ങൾ പച്ചക്കറികളിൽ ഉണ്ടാകുന്നത് തടയാനും ഈ നിയന്ത്രിത നനയിലൂടെ സാധ്യമാകും. ഇനി ഫെർട്ടിഗേഷന്റെ കാര്യം പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തുള്ളിനന സംവിധാനത്തിന്റെ ഏറ്റവും ആകർഷകമായ മറ്റൊരു വലിയ ഗുണമാണ് ഫെർട്ടിഗേഷൻ. ജലത്തിൽ എളുപ്പം ലയിക്കുന്ന വളങ്ങൾ നനയ്ക്കുന്ന വെള്ളത്തോടൊപ്പം കലർത്തി നേരിട്ട് ചെടിയുടെ വേരുകളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇത്. ഇതിനായി സിസ്റ്റത്തിൽ ഒരു വെഞ്ച്വറി അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ടാങ്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ മതിയാകും. സാധാരണ വളങ്ങൾ നേരിട്ട് മണ്ണിലിടുമ്പോൾ കനത്ത മഴവെള്ളത്തിൽ ഒലിച്ചു പോകാനോ വെയിലേറ്റ് ആവിയായി അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടാനോ വലിയ സാധ്യതയുണ്ട്. എന്നാൽ ഫെർട്ടിഗേഷനിലൂടെ വളത്തിന്റെ ഒരു അംശം പോലും പാഴാകാതെ ചെടിയുടെ വേരുകൾക്ക് കൃത്യമായി ആഗിരണം ചെയ്യാനായിട്ട് പാകത്തിലുള്ള ദ്രാവക രൂപത്തിൽ അത് നൽകാനായിട്ട് സാധിക്കുന്നു. ഇത് വളത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും വളപ്രയോഗത്തിനായിട്ട് കർഷകന് വരുന്ന അധിക തൊഴിലാളി കൂലിയും സമയവും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചെടികളുടെ ഓരോ വളർച്ചാഘട്ടത്തിലും, അതായത് ഇലയുണ്ടാവുന്ന സമയം, പൂവിടുന്ന സമയം, ഈ സമയത്തൊക്കെ അവയ്ക്ക് ആവശ്യമായ കൃത്യമായ അളവിൽ പോഷകം നേരിട്ട് നൽകാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഇനി തുള്ളിനന നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും എന്തൊക്കെയാണെന്നറിയാം നല്ലൊരു പാട്ടിനുശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: എല്ലാ സാങ്കേതിക വിദ്യകളെയും പോലെ തുള്ളി നനയ്ക്കും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൈപ്പുകളിലെ ചെറിയ ദ്വാരങ്ങളിൽ അഴുക്കോ പായലോ അല്ലെങ്കിൽ വെള്ളത്തിലെ ഉപ്പിന്റെ അംശമോ അടിഞ്ഞുകൂടി തടസ്സമുണ്ടാവുക എന്നതാണ്. ഇത് കൃത്യമായി ശ്രദ്ധിച്ചില്ല എങ്കിൽ ചില ചെടികൾക്ക് വെള്ളം കിട്ടാതെ വരും. കിണറ്റിലെ വെള്ളത്തിൽ ചെളിയുടെ അംശമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ കാൽസ്യത്തിൻ്റെയോ അംശമോ കൂടുതലാണ് എങ്കിൽ പൈപ്പുകൾ പെട്ടെന്ന് അടഞ്ഞു പോകും. ഇത് പരിഹരിക്കാനായിട്ട് സിസ്റ്റത്തിൽ നല്ലൊരു സ്ക്രീൻ ഫിൽട്ടറുകളോ ഡിസ്ക് ഫിൽട്ടറുകളോ സ്ഥാപിക്കുകയും വർഷത്തിൽ ഒരിക്കൽ നേർപ്പിച്ച ആസിഡ് ഉപയോഗിച്ച് പൈപ്പുകൾ ഫ്ലഷ് ചെയ്യുന്ന ആസിഡ് ട്രീറ്റ്മെൻറ്റ് നടത്തുകയും വേണം. പറമ്പുകളിൽ ഇറങ്ങുന്ന എലി അണ്ണാൻ തുടങ്ങിയ ജീവികൾ വെള്ളം കുടിക്കാനായിട്ട് പ്ലാസ്റ്റിക് പൈപ്പുകൾ കടിച്ചു മുറിക്കുന്നത് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന തലവേദനയാണ്. കൂടാതെ വലിയ ട്രാക്ടറുകളോ വീഡറുകളോ ഉപയോഗിച്ച് നിലമുഴുതു മറിക്കുമ്പോൾ പൈപ്പുകൾക്ക് കേടുപാടുകൾ വരാതിരിക്കാനായിട്ട് ഇവ മണ്ണിൽ നിന്ന് അല്പം താഴ്ത്തി സ്ഥാപിക്കേണ്ടി വരും. ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇത് ചെലവ് കൂടിയതാണോ എന്നുള്ളത്. അതുപോലെ തന്നെ ആരംഭത്തിൽ എന്തൊക്കെ എത്രയൊക്കെ മുതൽ മുടക്ക് വേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തുള്ളിനാര സംവിധാനത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. തുടക്കത്തിൽ തുള്ളിനാര സംവിധാനം സ്വന്തം കൃഷിയിടത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ ചെലവ് എന്ന് പറയുന്നത് പരമ്പരാഗത രീതികളെ അപേക്ഷിച്ച് ഒരല്പം കൂടുതൽ തന്നെയാണ്. മോട്ടോർ, പ്രധാന കൺട്രോൾ യൂണിറ്റ്, മെയിൻ പൈപ്പുകൾ, സബ് പൈപ്പുകൾ, ഫിൽട്ടറുകൾ, ഓരോ വരിയിലുമുള്ള ഡ്രിപ്പർ ലൈനുകൾ എന്നിവ വാങ്ങാനായിട്ട് തുടക്കത്തിൽ നല്ലൊരു തുക ആവശ്യമായിട്ട് വരും. പമ്പിന്റെ വിസ്തൃതി, നട്ടുവച്ചിരിക്കുന്ന വിളകൾ തമ്മിലുള്ള അകലം, ഭൂമിയുടെ ഘടന എന്നിവയെ ആശ്രയിച്ചാണ് ഇതിന്റെ ആകെ ചെലവ് നിയന്ത്രിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്, അടുത്തടുത്ത് നടന്ന പച്ചക്കറി കൃഷിക്കായിട്ട് വലിയ നീളത്തിൽ ഡ്രിപ്പ് ലൈനുകൾ വേണ്ടി വരുമ്പോൾ ചെലവ് കൂടും. എന്നാൽ തെങ്ങുപോലെ അകലത്തിൽ നടന്ന വിളകൾക്ക് ചെലവ് കുറവുമായിരിക്കും. എന്നാൽ ഇതൊരു വലിയ നഷ്ടക്കച്ചവടമായിട്ട് കാണേണ്ടതില്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മികച്ചൊരു നിക്ഷേപമാണ് എന്ന് കർഷകർ മനസ്സിലാക്കണം. ISI മുദ്രയുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക് പൈപ്പുകളും ഘടകങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ 8 മുതൽ 10 വർഷം വരെ യാതൊരു കേടുപാടുകളും കൂടാതെ ഈ സംവിധാനം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി സാധാരണ കർഷകർക്ക് ഇത് താങ്ങുമോ എന്നൊരു സംശയം ഉണ്ടാകും. അത് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തുള്ളിനാന സംവിധാനത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ തുള്ളിനാന സംവിധാനത്തിന്റെ പ്രാരംഭ ചെലവ് കൂടുതലായതുകൊണ്ട് സാധാരണക്കാരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇത് സ്വന്തമായിട്ട് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ കർഷകരെ ഈ ആധുനിക രീതിയിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷി വകുപ്പ് വഴി വൻതോതിൽ സാമ്പത്തിക സഹായങ്ങളും സബ്സിഡികളൊക്കെ നൽകി വരുന്നുണ്ട്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം ചെറുകിട കർഷകർക്ക് 75% മുതൽ 90% വരെ സബ്സിഡി നിരക്കിൽ തുള്ളിനാന സംവിധാനങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതായത് ആകെ ചെലവാകുന്ന തുകയുടെ ചെറിയൊരു 10% മാത്രം കർഷകൻ കയ്യിൽ നിന്ന് മുടക്കിയാൽ മതിയാകും. സ്വന്തം പ്രദേശത്തെ കൃഷിഭവനുകളുമായോ കൃഷിവകുപ്പിന്റെ അംഗീകൃത ഡ്രിപ്പ് ഇറിഗേഷൻ ഏജൻസികളുമായോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സബ്സിഡിയോടുകൂടി ഇത് പറമ്പുകളിൽ വന്ന് സ്ഥാപിച്ചു തരും. അതുകൊണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ സാധാരണക്കാരായ കർഷകർക്കും ഇത് ഇന്ന് പൂർണ്ണമായിട്ട് താങ്ങാവുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തുള്ളിനാന സംവിധാനത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തുള്ളിനാന സംവിധാനത്തിൽ ആദ്യത്തെ ഇൻസ്റ്റലേഷൻ ചെലവ് മാറ്റി നിർത്തിയാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ തുള്ളിനാന കർഷകന് വലിയ സാമ്പത്തിക ഭദ്രതയാണ് നൽകുന്നത്. ദിവസേന മണിക്കൂറുകളോളം പൈപ്പും പിടിച്ച് നടന്ന് നനയ്ക്കാനായി വേണ്ടിവരുന്ന കഠിനമായ ശാരീരിക അധ്വാനവും വിലപ്പെട്ട സമയവും ഇതിലൂടെ പൂർണ്ണമായിട്ട് ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. കൃഷി നനയ്ക്കാനായി മോട്ടോർ പ്രവർത്തിപ്പിക്കുന്ന സമയം പകുതിയിലധികമായി കുറയുന്നതുകൊണ്ട് വലിയ തോതിൽ പ്രതിമാസ വൈദ്യുതി ചെലവും കുറയ്ക്കാം. കുറഞ്ഞ തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ വീട്ടിലെ ഒരാളുടെ മാത്രം മേൽനോട്ടത്തിൽ വലിയ വിസ്തൃതിയുള്ള കൃഷിയിടങ്ങൾ പോലും വളരെ സുഖമായിട്ട് പരിപാലിക്കാനായിട്ട് സാധിക്കും. വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമം നേരിടുന്ന സമയങ്ങളിലും തോട്ടം ഉണങ്ങിപ്പോകാതെ കൃത്യമായ വിളവും ലാഭവും ഉറപ്പാക്കാൻ സാധിക്കുന്നത് വഴി കർഷകന്റെ വാർഷിക വരുമാനം സുരക്ഷിതമാകുന്നു. ചുരുക്കത്തിൽ നമ്മൾ തുടക്കത്തിൽ മുടക്കുന്ന പണം ഒന്നോ രണ്ടോ വർഷത്തെ മികച്ച വിളവിലൂടെയും തൊഴിലാളി കൂലി ലാഭിക്കുന്നതിലൂടെയും തന്നെ തിരികെ പിടിക്കാനായിട്ട് തുള്ളിനാന സഹായിക്കും. തുള്ളിനാന എന്നത് വെറുമൊരു ജലസേചന രീതി മാത്രമല്ല, അത് കൃഷിയിലെ കൃത്യതയും സാമ്പത്തിക ലാഭവും ജലസംരക്ഷണവും ഒരേപോലെ ഉറപ്പ് നൽകുന്ന ഒരു മികച്ച ചുവടുവെപ്പാണ് എന്ന് മനസ്സിലാക്കുക. കുറഞ്ഞ വെള്ളവും ലഭ്യമായ സർക്കാർ സബ്സിഡി ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്തി ഈ ആധുനിക സാങ്കേതിക വിദ്യ നമ്മുടെ കൃഷിയിടങ്ങളിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ജലക്ഷാമത്തെ മറികടന്ന് മികച്ച വിജയം നേടാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: സമയം കൃത്യം 12 മണിയായിരിക്കുന്നു. ഇന്ന് ജൂലൈ മാസം 24-ാം തീയതി ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ്, ജുമാ ഉള്ള ദിവസമാണ്. എല്ലാവർക്കും ജുമാ മുബാറക് വിഷസൊക്കെ അറിയിച്ചുകൊണ്ട് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുമ്പോൾ കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഇനി 2 മണിക്കൂർ നേരം ഞാൻ ഇവിടെ കാണും നിങ്ങൾക്കുള്ള ഇഷ്ടഗാനങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്, നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട്. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമുള്ള കാര്യങ്ങൾ ആരെങ്കിലും വേണ്ടാന്ന് വെക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് അല്ലേ? അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ സംടൈംസ് പറ്റാറില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെടും. അങ്ങനെ എത്രയധികം പ്രശ്നങ്ങളിൽ പെട്ടു കഴിഞ്ഞാലും ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ പാട്ട് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ, ആ പ്രശ്നം കംപ്ലീറ്റ്ലി ഒഴിവാവില്ലായിരിക്കും, പക്ഷെ ഒരാശ്വാസം നമുക്ക് കിട്ടും. ആ ഒരു പാട്ട് കേട്ടപ്പോൾ എന്തൊരാശ്വാസം എന്ന് നമ്മളിങ്ങനെ പറയാറില്ലേ. അങ്ങനെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. വിളിക്കണം. നമ്പർ 8 1 5 0 9 000 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും മെസ്സേജൊക്കെ അയക്കാം, പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്നലെ പാട്ട് ആവശ്യപ്പെട്ട് പാട്ട് കിട്ടിയവർ ഇന്ന് പാട്ട് ആവശ്യപ്പെടാതിരിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നു. മെസ്സേജ് ത്രൂ ആണ് നിങ്ങൾ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് ചിത്രത്തിലെ പാട്ടാണ് എന്നുള്ളത് ഉൾപ്പെടുത്തി ഒപ്പം തന്നെ ആദ്യത്തെ വരി കൂടെ പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അധികം പരിചിതമല്ലാത്ത പാട്ടുകളൊക്കെയാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പാട്ടിൻ്റെ ആദ്യത്തെ വരിയും അതുപോലെ തന്നെ സിനിമയുടെ പേരൊക്കെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ഇതാണ് ആ ഈ ഒരു സിനിമയിലെ പാട്ടാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പാട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. പാട്ട് പെട്ടെന്ന് നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ അധികം ടൈമൊന്നും കളയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരേണ്ട ടൈമാണ് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കളയാതെ ഫസ്റ്റ് ട്രാക്കിലേക്ക് പോകുന്നു. ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിലെ വിജയ് യേശുദാസ് പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടാണ്. ആ പാട്ടിന് ശേഷം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പാട്ടുകളും മാക്സിമം ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരുപാട് ടൈം ലേറ്റായിട്ട് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല. അപ്പം അതുകൊണ്ട് വേഗം വേഗം മെസ്സേജ് അയച്ചിട്ടും വേഗം വേഗം വിളിച്ചും പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. എൻജോയ് ചെയ്തോ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു കോൾ, അടുത്ത കോളല്ല, ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പാട്ടുമായിട്ട് ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? മെനോൻ പറയുന്ന ആരാണ്? കവിത ചേച്ചി. കവിത ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? എന്തിന് വേറൊരു സൂര്യോദയം, മഴയെത്തും മുമ്പേ, അതാണ് സിനിമയുടെ പേര് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ പാട്ട് വെച്ചിടാം. താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കണേ. വിളിച്ചത് കവിത ചേച്ചി ആയിരുന്നു. മേനോമ്പാറയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഗാനം എന്തിന് വേറൊരു സൂര്യോദയം, മനോഹരമായ ഒരു ഗാനമാണ് ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് വായിക്കാം. ഇന്ന് ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് റോക്സ് ആണ്, കുവൈറ്റിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. വെൺമുകിലിൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്, മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് റോക്സിന് വേണ്ടി ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. കവിത ചേച്ചിയും റോക്സും റിക്വസ്റ്റ് ചെയ്ത ആ ബ്യൂട്ടിഫുൾ ട്രാക്സ് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ ഹലോ, കുറച്ചധികം നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ആ ഞാൻ എന്തായാലും കോൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വിളിച്ചത് ജനാർദ്ദനൻ ചേട്ടനായിരുന്നു. അദ്ദേഹം കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, കോൾ കണക്ട് ആയത് അറിഞ്ഞിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇനി വിളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ചോദിച്ചിരിക്കുന്ന പാട്ട് തെച്ചിപ്പൂവേ മിഴി തുറക്കൂ എന്ന് തുടങ്ങുന്ന പഴയൊരു പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് ധനുഷാണ് പാലക്കാട് നിന്നും. അധിരൻ മൂവിയിലെ പവിഴമഴ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം, ബ്രേക്കിന് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാം. പാട്ട് എൻജോയ് ചെയ്തോളൂ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ. ആഘോഷങ്ങൾ റെസിഡൻസി, ദീക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
7: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭ ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. രാവിലെ 11 ലോക്സഭ സമ്മേളിച്ചപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സൈനികരുടെ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പരമോന്നത ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഈ ദിവസമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. മാതൃരാജ്യത്തിന്റെ സേവനത്തിന് ജീവൻ ബലിയർപ്പിച്ച അനശ്വര രക്തസാക്ഷികളോട് രാജ്യം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. സഭാ നടപടികളിലേക്ക് കടന്നപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 12 നിർത്തിവച്ചു. വീണ്ടും സമ്മേളിച്ചപ്പോൾ നീറ്റ് വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്വാഗതം ചെയ്തു. ദിവസേന വാദം കേൾക്കുകയും വേഗത്തിൽ വിചാരണ നടത്തുകയും ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB യുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് ആരും മരിച്ചിട്ടില്ലെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും യഥാർത്ഥ വാർത്തകൾക്കായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു.

0: ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹ്യങ്ങളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയുടെ ചിത്രങ്ങളാണ് പ്രതിഷേധ സമരം എന്ന വ്യാജേന പ്രചരിക്കുന്നതെന്നും ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIBയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. LDFിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നിലവിലെ ആലപ്പുഴ MLA AD തോമസ് ഉൾപ്പെടെ പ്രവർത്തകർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാർ ഇടപെട്ടു എന്നായിരുന്നു പരാതി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച് SP AP ഷൌക്കത്ത് അലിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി സ്വാമി അസംഗാനന്ദ ഗിരി, ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋതംഭരാനന്ദ എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ADGP MR അജിത് കുമാറിൽ നിന്നുണ്ടായതെന്നും അതിനാലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥർ അനുകൂല സമീപനമെടുക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളെന്നും ഇത്തരം ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാകരുതെന്നാണ് UDF ഗവൺമെന്റിന്റെ തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരുവുനായകളെ പാർപ്പിക്കാൻ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ദിവ്യ SIR യോഗത്തിൽ അവതരിപ്പിച്ചു. തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി പാർപ്പിക്കാൻ ആൾതാമസം കുറഞ്ഞ സ്ഥലങ്ങളിലും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലുമാകും അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന മൃഗസ്നേഹികളുടെ സേവനം പ്രദേശം തിരിച്ച് നിശ്ചയിക്കും. ഷെൽട്ടറിൽ തന്നെ നായ്ക്കളുടെ ജനന നിയന്ത്രണത്തിനായി അനിമൽ ബർത്ത് കൺട്രോൾ സ്കീം നടപ്പാക്കും. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ഇവയുടെ പേവിഷബാധ വെറ്ററിനറി ഡോക്ടറുടെ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ ഡ്രൈവർമാരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് വഴി ഊബർ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. അടുത്ത ആഴ്ച കൊച്ചിയിലെത്തി നേരിട്ട് ചർച്ച നടത്താമെന്നാണ് കമ്പനി അറിയിച്ചതെന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ വ്യക്തമാക്കി. പരിഹാരം കാണാത്തതിനാൽ ഊബർ ആപ്പിലെ ഡ്രൈവർമാർ സമരം തുടരാൻ തീരുമാനിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണ ബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്ജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണ, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങ് തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ ആദ്യ മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ 75 കിലോ വിഭാഗം ബോക്സിംഗിൽ സെമിഫൈനൽ ഉറപ്പിച്ച ലെവിന ബോർഗോ ഹെയിനാണ് മെഡൽ നേടത്തിലെത്തിയത്. പ്രാഥമിക റൌണ്ടിൽ ലെവ്ലിനേക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSPയുടെ നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കോളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 ഗ്രാമിലധികം MDMA യുമായി 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിനൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. കബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മൃതദേഹം ഖബറടക്കി. രാവിലെ മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ചു മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്തം സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി CK കാസിം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
7: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
8: ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീന ചേച്ചിയാണ്. പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്ന ഗാനം സേനാധിപതി എന്ന ചിത്രത്തില് 3 മുഴം മല്ലികപ്പൂ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. നല്ലൊരു പാട്ടാണ്, ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കണ്ണൻ ചേട്ടനാണ് പാലക്കാട് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിഥം എന്ന സിനിമയിലെ കാട്രയൻ വാസൽ വന്താൽ എന്ന് തുടങ്ങുന്ന റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ഈ രണ്ട് പാട്ടുകളും എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി
9: മുട്ടക്കണ്ണ് മല്ലിയപ്പൂ എന്ന മുട്ട ചൊല്ലി കേക്കുതടി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ശരിക്കും ഒരു നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ തട്ടി തലോടി പോയൊരു ഫീലാണ് ആ ഒരു പാട്ട് കേട്ടപ്പോ. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സുനിലിനൊപ്പം. സമയം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഹലോ, നമസ്കാരം സുനിലേ.
1: നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ ഗുരുവായൂരപ്പനാണ്, തിരുവല്ല.
1: സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ?
2: ആ, സുഖായിരിക്കുന്നു. സുനിലും സുഖല്ലേ?
1: സുനിലും സുഖല്ല, കുഴപ്പമില്ലാതെ പോകുന്നു.
2: നല്ല പാട്ട് അടിപൊളിയായി പാടുന്നുണ്ട്.
1: നല്ല പാട്ടല്ലേ, പാടാതിരിക്കാൻ പറ്റും.
2: നല്ല സൂപ്പർ പാട്ട്, സൂപ്പർ പാട്ട്.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഗുരുവായൂരപ്പൻ ചേട്ടന് കേൾക്കാനുള്ളത്?
2: എനിക്ക് ഇന്ന് എന്റെ പേരക്കുട്ടിയുടെ മോൻ റയാൻസ് ഇന്ന് 2-ാമത്തെ പിറന്നാൾ ഇന്ന് ആഘോഷിക്കുക.
1: റയാൻസ് അല്ലേ?
2: ആ, റയാൻസ്.
1: ഓക്കെ, റയാൻസിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഇന്ന് ഇന്ന് പുണ്യദിനമല്ലേ, ജന്മദിനമല്ലേ എന്നൊരു പാട്ടുണ്ട്,
1: ശ്വേതാമോഹൻ പാടിയ പാട്ട്. തീർച്ചയായിട്ടും വെച്ചേരാം. മോൻ എല്ലാവിധ പിറന്നാൾ ആശംസകളും ഒരിക്കൽ കൂടെ നേരുന്നു.
2: ഓക്കെ, താങ്ക് യു,
1: താങ്ക് യു സോ മച്ച്. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിച്ചുതരാം. ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പാട്ട് വെച്ച് തരാത്തതിൽ സങ്കടത്തിലാണ് ഇന്ന് ഈ മെസ്സേജ് അയക്കുന്നത്. ഇന്നലത്തെ മെസ്സേജ് ഇവിടെ ചേർക്കുന്നു. ഹായ് അഭി, ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹിയാണ്. ഇന്ന് എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ലേലം എന്ന സിനിമയിലെ കുറുമാലി കുന്നിന് മേലെ എന്ന പാട്ട് വെച്ച് തരുമോ? നമ്മുടെ ഗ്രാമീണ ഭംഗി വർണ്ണിക്കുന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ ഇന്നും മനസ്സിനൊരു കുളിരാണ്. പിന്നെ ഇന്നത്തെ ദിവസം നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നെങ്കിലും വെച്ച് തരുമെന്ന പ്രതീക്ഷയോടെയാണ് മഹി മെസ്സേജ് അയച്ചിരിക്കുന്നത് മലമ്പുഴയിൽ നിന്നും. തീർച്ചയായിട്ടും ഞാൻ അത് ആ പാട്ട് വെച്ച് തരുന്നുണ്ട്. മനോഹരമായ ഒരു പാട്ടാണ്, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. ആ ഒരു ഗാനം കൂടെ എൻജോയ് ചെയ്യാം. ഗുരുവായൂരപ്പൻ ചേട്ടനും മഹിയും ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകളിൽ ഇതാ നിങ്ങളുടെ കാതൂരം ഇൻസ്റ്റന്റ് പാട്ട്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ. ഞാൻ പള്ളിക്കണിയിൽ നിന്നും പറഞ്ഞു വരും
1: ബാലൻചേട്ട. എന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജാവിന്റെ സംഗീതത്തിൽ യേശുദാസും യേശു ജാനും ചേർന്ന് പാടി മനോഹരമാക്കി.
3: ആഹാസത്തമിൻ്റെ മുത്തമിടും പകലേ പോയിവിട് ഇരവേ പാടുന്നുള്ള
2: പാട്ടുണ്ട്. ഈ ഒരു പാട്ട് ഗുരുവായൂരപ്പൻ ചേട്ടന്റെ പേരക്കുട്ടി റിയാനും അതുപോലെ കൃഷ്ണൻ ചേട്ടൻ സത്യവാം ചേച്ചി ശാന്തിയൊക്കെ
1: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചത്. ബാലൻചേട്ടനായിരുന്നു. ബാലൻചേട്ടൻ ആവശ്യപ്പെട്ട തെൻഡ്രൽ വന്ത് എന്നെ തൊടുമെന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട്, മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് ചേട്ടനാണ്. ഹൃദയാഞ്ജലി എന്ന ആൽബത്തിലെ സ്വയം പ്രഭ എന്ന പാട്ട് കേൾപ്പിക്കുമോ? തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ആദ്യം വരാൻ പോകുന്നത് സ്വയം പ്രഭ എന്ന പാട്ടാണ്. ആ പാട്ടിന് ശേഷം നമുക്ക് തെൻഡ്രൽ വന്ത് എന്നെ തൊടും എന്ന ഗാനം എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1:16 ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: സുനിൽകുമാർ അട്ടപ്പള്ള.
1: സുനിൽ കുമാർ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: സൂര്യഗായത്രി എന്ന മൂവിയിലെ തമ്പുരു എന്നതാണ്.
1: തമ്പുരു കുളിർച്ചൂടിയോ അല്ലേ? മനോഹരമായ ഒരു പാട്ടാണ്, എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ.
2: താങ്ക് യു
1: ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. സുനിൽകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിതാ മോഹൻദാസ് ആണ്. കവിളിണയിൽ കുങ്കുമമോ എന്ന് തുടങ്ങുന്ന എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ആ ഒരു ട്രാക്ക് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: മകളുടരും.
1: ഇതെന്തൊരു ശല്യ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു വന്നപ്പോ സമയം 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: നമസ്കാരം, വിളയോടി വിളക്കത്രക്കളം ഭാസ്കരനാണ്.
2: ഭാസ്കരൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: മഴയത്തം മുൻപേ എന്നുള്ള സിനിമയിലെ ഒരു പാട്ട് വേണം. എന്തിനു വേറെ 3 പാട്ട് അടിപൊളി പാട്ടുകളാണ്. എനിക്ക് ഒരു പാട്ട് വേണം.
2: എന്തിനു വേറൊരു സൂര്യോദയം നേരത്തെ പ്ലേ ചെയ്തിരുന്നു.
3: ആ, അപ്പൊ അത് വേണ്ട.
2: അത് വേണ്ട.
3: വേറൊരു പാട്ടുണ്ട്.
2: വേറൊരു പാട്ടുണ്ട്. ആത്മാവിൻ പുസ്തകത്താളിലാണോ?
3: ആത്മാവിൻ പുസ്തകത്താളിൽ അടിപൊളി പാട്ടാ. അതൊന്ന് വെച്ചുതരോ?
2: തീർച്ചയായിട്ടും വെച്ചുതരാം. താങ്ക് യു ചേട്ടാ, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിലേട്ട, ഞാൻ നിങ്ങളുടെ ഒരു ഫാൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഉരുകി ഉരുകി എന്ന് തുടങ്ങുന്ന തമിഴ് പാട്ടാണ് വേണ്ടത്. ഡെഡിക്കേഷൻ എന്റെ ഹസ് സുനിൽ, മക്കൾ ആദ്വിക, അനവദ്യ ബൈ വിനയ വളാഞ്ചേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളാഞ്ചേരിക്കാരി വിനയും വിനയ ചേച്ചിയും വിനയ ചേച്ചിയുടെ ഫാമിലിക്കുമായിട്ട് ഉരുകി ഉരുകി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുന്നു. അധികം സമയം കളയാതെ നമുക്ക് അടുത്ത 2 പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ജലിയാണ്. അഞ്ജലി ചോദിച്ചിരിക്കുന്നത് കല്യാണി സോങ് ആണ് കേട്ടോ. ആ ഒരു പാട്ട് വരുന്നുണ്ട്. കുറച്ചധികം നേരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ജലി. ഒരുപാട് മെസ്സേജ് ഈ പാട്ട് വെച്ചൊരു പാട്ട് വെച്ചൊരു എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ബിനീഷ് അടിമാലി റിക്വസ്റ്റ് ചെയ്തൊരു പാട്ടുണ്ട്, അരുണാചലം എന്ന സിനിമയിലെ അതാണ്ട ഇതാണ്ട എന്ന് തുടങ്ങുന്ന ഗാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ദിവ്യയാണ്. ബിഗ് ബിയിലെ മുത്തുമഴ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജയൻ ചേട്ടനാണ്, കഞ്ചിക്കോട് നിന്നും. വാടാ വാടാ വാടാ തോഴ എന്ന പാട്ട് വെച്ച് തരുമോ, ശിവകാശി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഒരു പാട്ട് കഞ്ചിക്കോട് GVHSS സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം വരുന്നുണ്ട്, ശിവകാശി എന്ന വിജയ് ചിത്രത്തിലെ ഗാനമാണ്. ഓക്കെ, ഈ ഒരു ലാപ്പിലെ ഈ ഒരു ലിങ്കിലെ അവസാനത്തെ പാട്ട് എന്ന് പറയുന്നത് ഉഷ ചേച്ചി റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുകയാണ്. ഒരുപാട് പേരുടെ പാട്ടൊന്നും വെച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പലതും ക്വാളിറ്റിയുള്ള ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വെച്ചു കൊടുക്കാതിരുന്നത്. പലരുടെയും കോൾസ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, സമയക്കുറവ് കൊണ്ടാണ് എടുക്കാതെ വന്നത്. നാളെ വിളിക്കുക, നാളെ മെസ്സേജ് അയക്കുക, തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. പാട്ടുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൃത്യം 2 മണിക്ക് ഹീര ജോയിൻ ചെയ്യും ഓർമ്മയിലുണരും ഗാനങ്ങളുമായി. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഉങ്കൽ വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗായിക സുജാത മോഹൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്തേക്ക് കാലെടുത്ത് വെച്ച ഒരു കുഞ്ഞു സുജാത. നമുക്ക് ഒത്തിരി നല്ല ഗാനങ്ങളിലൂടെ ആ ശബ്ദം എവിടെ വെച്ച് കേട്ടാലും നമ്മൾ തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഒരു ഗായിക എന്ന നിലയിൽ സുജാതയുടെ വിജയം. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി അങ്ങനെ നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഗായിക. AR റഹ്മാൻ, ഇളയരാജ, വിദ്യാസാഗർ അങ്ങനെ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം ഒക്കെ പ്രവർത്തിച്ച് സുജാതയുടെ പുതുവെള്ളൈ മഴ ആയിക്കോട്ടെ, നെഞ്ചിനിലെ, എന്റെ ഇന്നും വന്നില്ല, കരിമിഴിക്കുരു, അങ്ങനെ ഏത് ഗാനത്തിനെ പറ്റി സംസാരിക്കണം എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു ഇന്നത്തെ കൺഫ്യൂഷൻ. ഗായിക എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു മികച്ച സ്റ്റേജ് പെർഫോമറാണ്. ലോകമെമ്പാടുമായി ആയിരക്കണക്കിന് ലൈവ് സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിൽ മകൾ ശ്വേത മോഹനും ഇന്ന് ദക്ഷിണേന്ത്യയിലെ വളരെ ശ്രദ്ധേയമായ ഒരു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ്. മനസ്സിനെ തഴുകുന്ന ആ മധുര ശബ്ദത്തിന്റെ പതിറ്റാണ്ടുകളായി സംഗീത ആസ്വാദകർക്ക് സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾക്ക് ഇന്ന് നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീരയാണ്. ആദ്യത്തെ പാട്ട് ഒരു ചക്കര ശബ്ദത്തിനുടമയായ ഒരു ചക്കര കിളിയായ സുജാത ചേച്ചിക്ക് നമുക്കൊരു ചക്കര പാട്ട് കൊടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. S. രമേശൻ നായർ വരികൾ എഴുതി, M. ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത വെള്ളി നക്ഷത്രം എന്ന സിനിമയിലെ ചക്കര കിളി എന്ന പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചിത്രാമ്മയ്ക്കും സുജാത ചേച്ചിക്കും രണ്ടുപേർക്കും വ്യത്യസ്തമായ ശബ്ദങ്ങളാണ്. പക്ഷെ സുജാത എന്ന ഗായികയ്ക്ക് കൂടുതലും ഒരു താളമുള്ള, ഒരു കുറുമ്പുള്ള, ഒരു കുസൃതിയുള്ള പാട്ടുകളാണ് കൂടുതലും പാടാൻ കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം എന്ന പാട്ട് ചിത്ര ചേച്ചി പാടിയതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ചില പാട്ടുകൾ എന്തുകൊണ്ട് ഇന്ന ഗായകയെ നമ്മൾ പാടിച്ചു എന്നുള്ളതിന് ശരിക്കും വലിയ ഉത്തരങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വരമഞ്ഞളാടിയ എന്ന കവിത ഒരു സീരിയസ് ആയിട്ടുള്ള ഗാനമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം എന്തുകൊണ്ട് ചിത്ര ചേച്ചി അത് പാടിയില്ല, പകരം എന്തുകൊണ്ട് സുജാത എന്ന പേര് അവിടെ വന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരട്ടെ. എന്തായാലും ഈ പാട്ട് വരമഞ്ഞളാടിയ ഒരു കവിതയാണ്, സച്ചിദാനന്ദൻ പുഴക്കര എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ കവിത. ഈ പാട്ട് കമ്പോസ് ചെയ്തത് വിദ്യാസാഗറാണ്. ശരിക്കും പറഞ്ഞാൽ ആ വിഷ്വല് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജു വാര്യർ എന്ന നായിക നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. വളരെ പേടിച്ച് ഒരു സ്റ്റേജിൽ, ഒരു കോളേജ് സ്റ്റേജിൽ പാടുന്ന ഒരു കുട്ടിയുടെ എല്ലാ ഭയങ്ങളും വളരെ ഭംഗിയായി ഈ പാട്ടിൽ സുജാത ചേച്ചിക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വിജയം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പൊതുവേ സുജാത ചേച്ചിയുടെ പല റെക്കോർഡിങ്സിലും സുജാത ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാട്ട് പാടി തുടങ്ങുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവാറുണ്ട്, ആ പേടി അങ്ങനെ തന്നെ നിന്നോട്ടെ, ആ പേടിയോടുകൂടി തന്നെ റെക്കോർഡ് ചെയ്തോളൂ. ഒരു ഇത്തിരി ഭയവും ഒരു സഭാകമ്പത്തോടുകൂടി ആ നായിക പാടുന്നതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പം അതിനോടത് കൃത്യമായി യോജിച്ചു പോകും. അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം അത് കണക്റ്റായി എന്നുള്ളത്. അപ്പം അത്ര മനോഹരമായി ഒരു നായികയ്ക്ക് വേണ്ടി ശബ്ദം നൽകാൻ സാധിച്ച ഒരു അതുല്യ ഗായിക തന്നെയാണ് സുജാത മോഹൻ. അപ്പോൾ പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിൽ നിന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സച്ചിദാനന്ദൻ പുഴക്കര വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ പാടുമ്പോൾ ഗായകന്മാർക്ക് തന്നെ തോന്നുമല്ലേ ഈ പാട്ട് എന്തായാലും ഹിറ്റാകുമെന്ന്. അത്തരത്തിലൊരു ഗാനമായിരുന്നു ഇത്. കാരണം ഇതുവരെ നമ്മൾ കേട്ട് വന്നിട്ടുള്ള പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗാനമായിരുന്നു ഈ പാട്ട്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സിനിമ ഹിറ്റാകും, ഹിറ്റാകുകയാണെങ്കിൽ ഈ പാട്ട് തീർച്ചയായിട്ടും ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടി സുജാത മോഹൻ എന്ന തുല്യ ഗായിക പാടിയ പാട്ട്. ഇത് ലൈവ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒപ്പം പാടിയ പാട്ടാണ്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നല്ല മനോഹരമായ വരികൾ തന്നിട്ടുള്ളൊരു പാട്ടും. രാമഴ, കുളിർമഴ, അങ്ങനെ മഴയുടെ പല പല പല ഭാവങ്ങൾ, പല പല രൂപങ്ങൾ, പല പല വികാരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ഒരു ഗാനം എന്നുകൂടി പറയണം. ഒരു ഡിഫറെന്റ് ജോണറായി മലയാള സിനിമയിലേക്ക് വന്ന ഈ പാട്ടും ഈ പാട്ട് പാടിയ സുജാത എന്ന ഗായികയും മലയാളികൾക്ക് മറക്കാനാവില്ല. ഒരു കൊഞ്ചലും ആ മഴയുടെ വികാരങ്ങൾ എങ്ങനെയാണോ പറയുന്നത്, അതൊക്കെ വരികളിലൂടെ വളരെ കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ദൗത്യം ഭംഗിയായി പൂർണ്ണ മനസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്ത ഒരു പാട്ടുകാരി കൂടിയാണ്. സോ ഈ പാട്ട് കേൾക്കുമ്പോൾ വീണ്ടും മഴ കൊണ്ട ഒരു ഒരു ഫീലിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ പാട്ട് കേട്ടിട്ട് വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര അഴകിയ രാവണൻ എന്ന സിനിമയിൽ കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് സുജാത പാടിയ പാട്ട് നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ എഫ് എം.

പാട്ടുകൾ വലിയ പ്രോത്സാഹനമാണ്. ഓരോ പാട്ടും ഗായകന്മാർക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. പല പാട്ടുകളും പാടുന്ന സമയത്തും പാടിക്കഴിഞ്ഞിട്ടും ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്ന മൊമെന്റുകൾ നമ്മൾ ഒരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ തൊടുന്ന ചില അതുല്യ നിമിഷങ്ങളാണ്. ആൻഡ് ഇവിടെയാണ് ചീത്ത കേട്ട് പാടിയ ഒരു പാട്ട് എന്ന ടൈറ്റിൽ നമുക്ക് ഈ പാട്ടിന് കൊടുക്കാൻ പറ്റുന്നത്. കാരണം കരിമിഴിക്കുരുവി എന്ന് പറഞ്ഞ പാട്ട്, മീശമാധവൻ എന്ന സിനിമയിലെ ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു കൊഞ്ചലുള്ള അല്ലെങ്കിൽ ഒരു കാമുകിയുടെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് പാടുമ്പോൾ കുറച്ചധികം കൊഞ്ചേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും സ്റ്റേജ് ഷോസിലൊക്കെ നമ്മൾ ഈ പാട്ട് സുജാത മോഹൻ എന്ന ഗായിക പാടി കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഒരു കൊഞ്ചൽ ഫീൽ ചെയ്യില്ല. പക്ഷെ അതിൻ്റെ ഒറിജിനൽ പാട്ട് കേൾക്കുമ്പോൾ മാമുണ്ണാൻ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ഒരു കൊഞ്ചൽ ശരിക്കും നമുക്ക് മനസ്സിലാവും. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്നാൽ എന്താ പറയുക, ഇത്രയും കൊഞ്ചണോ എന്നൊക്കെ ചോദിച്ച് പല ചീത്തവിളി കേട്ട് പാടിയിട്ടുള്ളൊരു പാട്ടാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പാട്ടിന്റെ ഹമ്മിങ് തന്നെ നമ്മളെ എല്ലാവരെയും ആ പാട്ടിലേക്ക് ഓടിയെത്തിക്കുന്ന ഒരു ഒരു ഹമ്മിങ് ആണ് ഇതിനുള്ളത്. അതും വളരെ ഭംഗിയായി തന്നെ സുജാത ചേച്ചി പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുജാത ചേച്ചിയുടെ മകൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു ഒരു വെല്ലുവിളിയാണ് അമ്മയെ പോലെ പാടുക, അമ്മ ചെയ്യുന്ന ആ ഒരു കൊഞ്ചൽ കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കൊടുക്കാൻ പറ്റണം എന്നൊക്കെ പലപ്പോഴും സുജാത മോഹൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് ഇത്തരം പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. കരിമിഴിക്കുരുവി എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വി ദേവാനന്ദും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം ആർ ജി ഹീറോ ഓണ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഞാനിനി പറയാൻ പോകുന്ന ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് ഒരു സ്റ്റേജിൽ പാടുകയാണ്. സെയിം നമ്മുടെ മീശമാധവൻ സിനിമയിലെ തന്നെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ. ഈ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാമുകനും കാമുകിയും തമ്മിൽ നടക്കുന്ന ചെറിയ ചെറിയ കോൺവെർസേഷൻസ് ഉണ്ട്. ഏയ് ചീ പോട എന്നൊക്കെ പറയാനുള്ള ഒരു മടി കാരണം അത് പറയാതിരിക്കുകയും രണ്ടു വട്ടോ മൂന്ന് വട്ടോ ഇത് പാടിയാൽ ഇത് പറഞ്ഞാലേ ഞാൻ പാടാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ആ ഒരു ദാസേട്ടൻ്റെ ചെറിയ കുറുമ്പൊക്കെയുള്ള ഒരു സ്റ്റേജ് പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. റീലായിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ദാസേട്ടൻ റിപ്പീറ്റ് ചെയ്ത് പാടിപ്പിച്ച ആ പാട്ടിന്റെ പോർഷൻ എനിക്ക് തോന്നുന്നു ആ പാട്ടിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. ആൻഡ് ഈ സ്റ്റേജ് ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ള ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. ഒരുപാട് പരിചയക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് അന്ന് സുജാത ചേച്ചിക്ക് അത് പാടാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നത്. അയ്യോ ശരിയാവോ, ഇതൊക്കെ ഇങ്ങനെ ദാസേട്ടനെയൊക്കെ പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസിൽ നിന്നൊക്കെ ആയിരുന്നു ആ മടി അന്ന് ആ സ്റ്റേജിൽ നമ്മൾ കണ്ടത്. പക്ഷെ പിന്നീട് ഇതേ പാട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവർ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മുതിർന്നപ്പം കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. അതായത് വിജയ് യേശുദാസും ശ്വേതാ മോഹനാണ് ആ ചെറിയ സംഭാഷണത്തിന്റെ ഭാഗം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അവരും ബാക്കി പാട്ട് യേശുദാസും സുജാത ചേച്ചിയും ചേർന്നിട്ടാണ് പാടാറുള്ളത്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എഗെയിൻ മീശമാധവൻ എന്ന സിനിമയിൽ നിന്ന് വിദ്യാസാഗർ കമ്പോസ് ചെയ്ത, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം. ഇത് അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സുജാത മോഹൻ എന്ന ഗായിക കർണാട്ടിക് മ്യൂസിക്കും നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഒരുപാട് ഭക്തി ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും അത്തരം പാട്ടുകൾ കൂടുതൽ അവർക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും ആ കുറുമ്പും കൊഞ്ചലും പ്രണയവും ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗാനങ്ങളാണ് സുജാത മോഹൻ എന്ന ഗായികയെ തേടി കൂടുതൽ എത്തിയിട്ടുള്ളത്. സുജാത മോഹൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തോഴാ തോഴ എന്നൊരു തമിഴ് പാട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ടാണ്. ആ പാട്ട് പാടാൻ വേണ്ടി പോയിട്ട് ആ പാട്ടിൽ ഫ്രണ്ട്ഷിപ്പ് വരുന്നില്ല, വീണ്ടും വീണ്ടും പ്രണയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത്, പ്രണയം വേണ്ട, പ്രണയം വേണ്ട, ലവ് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പാട്ട് പിന്നീട് ഡ്രോപ്പ് ചെയ്ത ഒരു ചരിത്രം വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്, നമ്മൾ ആ പ്രണയത്തിൽ അങ്ങ് അലിഞ്ഞു ചേരുന്ന പാട്ടുകളുണ്ടെങ്കിലും അങ്ങനത്തെ പാട്ടുകളിലേക്ക് ഏറ്റവും ആപ്റ്റായ ഒരു ശബ്ദം എന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മൾ സുജാത മോഹന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പാട്ടുകളിലേക്ക് തന്നെയാണ് നമ്മുടെ ഓർമ്മകൾ തിരിച്ചു പോകുന്നത്. പക്ഷെ വരികളിൽ ഒരു ഷിബു ചക്രവർത്തി മാജിക് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാട്ടാണ് കണ്ടാൽ ചിരിക്കാത്ത എന്ന് പറഞ്ഞ പാട്ട്. ഒരു മുത്തശ്ശി കഥ എന്ന സിനിമയിൽ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള മറ്റൊരു മനോഹരമായ ഗാനമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം, ആ വരികളിലെ ഒരു ഒരു റൈമിങ്ങും ഒരു രസവും ആ പാട്ട് പാടിയിരിക്കുന്ന ഒരു രീതിയൊക്കെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ആർജി ഹിരാണ് നിങ്ങളോടൊപ്പം ഒരു മുത്തശ്ശി കഥയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി. എത്ര മനോഹരമായ ഒരു ഗാനമാണല്ലേ ഇത്. ഔസേപ്പച്ചന്റെ വളരെ മനോഹരമായ ഗാനങ്ങളുടെ കൂട്ടത്തിൽ എന്നും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട്, അതും ലവ് സോങ്സിൽ ഒരു എന്താ പറയുക, തൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ച ഒരു ഗായികയുടെ ശബ്ദത്തിൽ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീല് തന്നെയാണ് ഈ പാട്ട് നമുക്ക് എപ്പോൾ കേട്ടാലും നമുക്ക് തരുന്നത്. ഒരു പൂവിനെ നിശാശലഭം എന്ന ഗാനം ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത. ഔസേപ്പച്ചൻ്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എത്ര പ്രാവശ്യം ഒരു പാട്ട് പാടിയാലും മതിയാകാത്ത ഒരാളാണ്. അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ റെഡിയാകുന്ന ഒരാൾ. അപ്പോൾ സുജാത മോഹൻ ഈ പാട്ട് പാടാൻ ചെല്ലുന്നു. ഹാരിഷ് ജയരാജിൻ്റെ സ്റ്റുഡിയോയിലാണ് അന്ന് ആക്ച്വലി, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഹാരിഷ് ജയരാജിൻ്റെ സ്റ്റുഡിയോയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് മതിയാവാതെ ട്രാക്കൊക്കെ പാടി കേട്ട് പിന്നെയും പിന്നെയും സുജാത ചേച്ചിയും പാടിക്കൊണ്ടിരിക്കുന്നു. ഔസേപ്പച്ചൻ സാറിനും അത് കേട്ടിട്ട് മതിയാവുന്നില്ല, പിന്നെയും പിന്നെയും ടേക്ക് എടുക്കുന്നു. അങ്ങനെ ഒരു ആ ഒരു പാട്ടുണ്ടാകുന്ന ആ പ്രോസസ്സിൽ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ അലിഞ്ഞു ചേർന്ന് പോകുന്ന അത്രയും മനോഹരമായ ഒരു ഗാനം. അന്ന് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ ലാൽജു സാറും ഉണ്ട്. ഞാൻ പാട്ട് പാടി ഇറങ്ങിയപ്പോൾ അദ്ദേഹവും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. നന്നായി പാടിയ ഒരു പാട്ട് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ സുജാത മോഹൻ എന്ന ഗായികയ്ക്ക് ഉള്ള ഒരു പാട്ട് കൂടിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം. മീനത്തിൽ താലിക്കെട്ട് എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ട്. ഓൺ അഹല്യ എഫ് എം, ഇത് ആർ ജി ഹീര. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്റ്റേ ട്യൂൺഡ്.

0: ഞാനിപ്പോ രണ്ട് പാട്ടുകൾ പാടാം, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് ഗാനങ്ങൾ. ആരുരാൾ പുലർമഴയിൽ,
1: ആരുരാൾ പുലർമഴയിൽ,
0: പട്ടാളം സിനിമയിലെ. രണ്ടാമത്തെ പാട്ട്
1: ജൂണിലെ നിലാമഴയിൽ.
0: ആക്ച്വലി ഇത് രണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. പക്ഷേ ഇതിന്റെ ലിറിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത്
1: ജൂണിലെ നിലാമഴയിൽ
0: ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആക്ച്വലി ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ടിന്റെ ട്യൂണിന് ആദ്യം എഴുതിയ വരികൾ ജൂണിലെ നിലാമഴയിൽ എന്നുള്ളതായിരുന്നു. അങ്ങനെ
1: ജൂണിലെ നിലാമഴയിൽ
0: അങ്ങനെയായിരുന്നു ഇതിന്റെ ആക്ച്വലി ലിറിക്സ്. പിന്നീടാണ് അത് മാറ്റിയിട്ട് ജൂണിലെ നിലാമഴയിൽ കുറച്ചും കൂടിയും ആപ്റ്റ് ആവുന്നത് മറ്റൊരു ട്യൂണിനാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ജൂണിലെ നിലാമഴയിൽ മറ്റൊരു ട്യൂൺ വരികയും ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ട് പിന്നീട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി കൊടുത്ത വരികളുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുക. ഈ രണ്ട് പാട്ടിലും സുജാത മോഹൻ എന്ന അതുല്യ ഗായിക പാടിയിട്ടുമുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് പട്ടാളം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ട് ആരുരാൾ പുലർമഴയിൽ എന്ന പാട്ടാണ്. സെയിം മീറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴയുമായി കണക്ട് ചെയ്ത് മാറ്റിവെച്ച രണ്ട് പാട്ടുകളാണിത്. സോ തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സുജാത എന്ന മനോഹരമായ ഗായികയുടെ പാട്ടുകൾ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ ഒരു ഗാനമുണ്ട്, മാനഴകോ മയിലഴകോ എന്ന് പറഞ്ഞ പാട്ട്. വളരെ മനോഹരമായിട്ട് സുജാത ചേച്ചി പാടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ആൻഡ് സുജാത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം, ആസ് എ മദർ, അവരുടെ മകൾ ഇതേ ഫീൽഡിലേക്ക്, സംഗീത മേഖലയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത്, മറ്റൊരു ജനറേഷനിലേക്ക് നമ്മൾ നമ്മുടെ സംഗീതത്തെ പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത തലമുറ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ഒരു സംഗീതജ്ഞയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്ന ഒരാൾ തന്നെയാണ്. ആൻഡ് വളരെ മനോഹരമായി പാടുന്ന ഒരു പാട്ടുകാരി കൂടിയാണ് ശ്വേതാ മോഹൻ. അപ്പം എന്തുകൊണ്ട് ശ്വേതാ മോഹന് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ തോന്നി? കാരണം പണ്ട് സിനിമയിൽ പാടണം അല്ലെങ്കിൽ പാട്ടുകാരി ആവണം എന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. പാട്ട് പഠിച്ചിരുന്നുവെങ്കിലും ശ്വേതാ മോഹൻ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാണോ ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് പോയത്? സുജാത മോഹൻ എന്ന അമ്മയുടെ റെക്കോർഡിങ്ങിന് ശ്വേതാ മോഹൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ എന്നാലും മാനഴകോ മയിലഴകോ എന്ന പാട്ടിന്റെ റെക്കോർഡിംഗ് കാണാനായിട്ട് ശ്വേതാ മോഹൻ അന്ന് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ദി ഹോൾ പ്രോസസ്, ഒരു പാട്ടുണ്ടാകുന്നത്, ഒരു സംഗീത സംവിധായകൻ അത് ട്യൂൺ ചെയ്യുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു, അത് ഓരോ വരിയും പാടി അത് ഇംപ്രൂവ് ചെയ്ത് ഭംഗിയാക്കി ഒരു പാട്ടുകാരി ഒരു പാട്ടിന് ജന്മം കൊടുക്കുന്ന മനോഹരമായ പ്രോസസ്സ് അന്ന് കാണുന്ന ആ മൊമെന്റിലാണ് ശ്വേതാ മോഹൻ വിചാരിക്കുന്നത്, എനിക്കും ഒരു പാട്ടുകാരി ആവണം, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലൊരു മൊമെൻ്റ് ഉണ്ടാകണമെന്ന് ആദ്യമായി തോന്നുന്നത്.

ഗാനങ്ങൾ ഇന്ന് ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നമ്മൾ പറഞ്ഞ പാട്ട് വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ സുജാത മോഹനും യേശുദാസും ചേർന്ന് പാടിയ പാട്ട്. എം ജയചന്ദ്രനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. രമേശൻ നായരാണ് വരികൾ എഴുതിയത്. മാനഴകോ മയിലഴകോ എന്ന ഈ ബ്യൂട്ടിഫുൾ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. മറ്റൊരു ദിവസം മറ്റു പാട്ട് കഥകളുമായി നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ.

0: നമസ്കാരം. ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാൻ പോകുന്നത് വരെ ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമമില്ല. പക്ഷേ പ്രകൃതി നമ്മളോട് ഒരു കാര്യം പറയുകയാണ്, കർക്കിടകത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പതുക്കെ ചെയ്താൽ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും മെച്ചപ്പെടുത്തും എന്നത്. അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം കർക്കിടകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. കരുതലോടെ കർക്കിടകം.
7: നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിന് ശേഷം അടുത്ത ഒരു വർഷം മുഴുവൻ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രധാന ഹെൽത്ത് ടിപ്പുകൾ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടകത്തിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അഗ്നിയെ നല്ലപോലെ സംരക്ഷിക്കുക. ദഹനം നന്നായാൽ പോഷണം നന്നാകും, പോഷണം നന്നായാൽ രോഗപ്രതിരോധ ശേഷിയും നന്നാകും. അതിനാൽ ലഘുഭക്ഷണം കഴിക്കുക, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുക, പഥ്യം, മതിയായ രീതിയിലുള്ള ഉറക്കം, എണ്ണ തേച്ചുള്ള കുളിക്കൽ, വൈദ്യോപദേശപ്രകാരമുള്ള ഋതുചര്യകൾ, ഇവയാണ് വർഷം മുഴുവൻ ആരോഗ്യത്തിൻ്റെ അടിത്തറയായി ആയുർവേദം പറയുന്നത്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള ശീലങ്ങളുണ്ട്. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉടനെ തന്നെ മാറ്റണം. കാലുകൾ നന്നായി കഴുകി ഉണക്കി സംരക്ഷിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കൊതുകുകളുടെ വളർച്ച പരമാവധി തടയണം. പഴകിയ ഭക്ഷണവും മലിനജലവും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ചൂടുള്ളതും ലഘുവുമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വിശപ്പുള്ളപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. പഴകിയതും അതുപോലെ അമിതമായി വറുത്തതുമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം കുറച്ച് സമയം യോഗയോ നടത്തമോ ചെയ്യുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ നല്ല വായനയ്ക്കായി കുറച്ച് സമയം ചെലവഴിക്കുക. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
9: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
8: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: കരുതലോടെ കർക്കിടകം.
10: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ സേതു, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ ഉടനെ പഴയ ഭക്ഷണ രീതിയിലേക്ക് ഉടൻ മാറാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പാടില്ല. കർക്കിടക ചികിത്സ പ്രധാനമായും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതേപോലെ തന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കാനുമാണ് സഹായിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം ക്രമമായി മാത്രമേ ആഹാരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ പാടുള്ളൂ. ലഘുഭക്ഷണത്തിൽ നിന്ന് പതുക്കെ മാത്രം സാധാരണ ഭക്ഷണത്തിലേക്ക് മാറുക. പെട്ടെന്നുള്ള മാറ്റം ദഹനശക്തിയെ വീണ്ടും ദുർബലമാക്കാൻ കാരണമാകുന്നു.
11: Let's talk about health.
12: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ മാറുമ്പോൾ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒട്ടുമിക്ക വീടുകളിലും അതിഥിയായെത്താറുള്ള ഒരു സുഹൃത്തിനെ കുറിച്ചാണ്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ വൈറൽ ഫീവറാണ്. വൈറൽ ഫീവർ എന്നും ചിലർ പറയും, ചിലർ വൈറൽ പനി എന്നും പറയും. ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ പതുക്കെ അത് കുടുംബത്തിലെ എല്ലാവരിലേക്കും ഇത് പെട്ടെന്ന് അങ്ങ് പടർന്നു പിടിക്കുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്, ശരിയല്ലേ? അതിനെന്താ ക്രിസ്റ്റീന, പനിയല്ലേ, രണ്ട് ദിവസം കൊണ്ടങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞ് പലരും ഇതിനെ അത്ര ഗൗരവമായി എടുക്കാറില്ല എന്ന് എനിക്കറിയാം. എന്നാലും സാധാരണ വൈറൽ പനി പോലെ തന്നെയാണ് ഈ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ തുടക്കത്തിൽ കാണിക്കുക. അതുകൊണ്ട് പനിയെ നമ്മൾ എപ്പോഴും അല്പം ജാഗ്രതയോടെ തന്നെ കാണണം. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പായി നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്? ഒരു ബ്രേക്ക് അല്ലേ? സോ ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ആരാണ്? ഞാൻ ക്രിസ്റ്റീനയാണ് കേട്ടോ. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. ബ്രേക്കിന് മുമ്പ് നമ്മൾ വൈറൽ പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞു തുടങ്ങിയത്. അതായത് കടുത്ത പനി, ശരീരവേദന, പ്രത്യേകിച്ച് കൈകാലുകളിലും സന്ധികളിലും ഉണ്ടാകുന്ന കടുത്ത വേദന, തലവേദന, വിറയല്, തൊണ്ടവേദന, കണ്ണു ചുവക്കുക, ഇതൊക്കെയാണ് വൈറൽ പനിയുടെ പൊതുവായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത്ര വേഗം പടരുന്നതെന്ന് അറിയാമോ? അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പനിയുള്ള ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വായുവിലൂടെ ഈ വൈറസുകൾ പുറത്തേക്ക് വരികയും അടുത്തിരിക്കുന്ന ആളുകൾ ശ്വസിക്കുമ്പോൾ അത് അവരുടെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ പനിയുള്ളവർ ഉപയോഗിക്കുന്ന വല്ല ടവലോ പാത്രങ്ങളോ ഒക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോഴും ഈ അസുഖം വേഗത്തിൽ പകരാം. അതുകൊണ്ടാണ് വീട്ടിലൊരാൾക്ക് പനി വന്നാൽ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായി നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം.

ഡോക്ടർ അഹല്യ. Let's talk about health. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമുക്കും വീട്ടിലുള്ളവർക്കൊക്കെ പനി വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പനി വന്നാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വിശ്രമം, അതായത് നമ്മുടെ ശരീരത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ആരും ഓടി നടന്ന് പണിയെടുക്കാൻ നോക്കരുത്. രണ്ടാമത്തെ കാര്യം, ധാരാളമായി വെള്ളം കുടിക്കണം. പനിയുള്ളപ്പോൾ ശരീരം നന്നായി ചൂടാകുന്നുണ്ട്, ജലാംശം വേഗം നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്ത? നമ്മുടെ അല്ലേ. അപ്പം നമ്മൾ വെള്ളം കുടിക്കണം. അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ ചെറു ചൂട് വെള്ളം, അല്ലെങ്കിൽ കഞ്ഞി വെള്ളം, ORS വെള്ളം, ജീരക വെള്ളമൊക്കെ ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ടിരിക്കണം. ശരീരത്തിലെ താപനില വളരെ വല്ലാണ്ടങ്ങ് കൂടുമ്പോൾ പച്ചവെള്ളത്തിൽ, ആരും ഐസ് വെള്ളമൊന്നും എടുക്കരുത്, വെറും പച്ചവെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞ് നെറ്റിയിലും ശരീരത്തിലും തുടച്ചു കൊടുക്കുന്നത് പനി കുറയ്ക്കാൻ സഹായിക്കും. പനിയുള്ളപ്പോൾ കട്ടിപ്പുള്ള ആഹാരം, അതായത് ഒത്തിരി ഹാർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന കഞ്ഞിയോ സൂപ്പോ ഒക്കെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതിനു മുമ്പായി നമുക്കൊരു ഇടവേള എടുക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറന്നു പോകരുത്, അഹല്യ FM 90.4 കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വൈറൽ പനിയെക്കുറിച്ചും പനി വന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ലിയർ കട്ടായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവസാനമായി എനിക്കിനി പറയാൻ ഒരേ ഒരു കാര്യം കൂടി ഉള്ളൂ, ഈ പനി വരുമ്പോൾ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്. മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി സ്വന്തമായി ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കുന്ന ശീലം നമ്മളിൽ പലർക്കും ഉണ്ട്, ശരിയല്ലേ? ഇങ്ങനെയുള്ള ശീലങ്ങളോടൊക്കെ തൽക്കാലം നമുക്കൊരു ടാറ്റ ബൈ ബൈ പറയാം. വൈറൽ പനിക്ക് ആന്റിബയോട്ടിക്കുകൾ ഒട്ടും ഫലപ്രദമല്ല എന്ന് മാത്രമല്ല, അത് ശരീരത്തിന് ദോഷം മാത്രമേ ചെയ്യൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി, പനി 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുക, പിന്നെ കടുത്ത വോമിറ്റിംഗ് വരാ, ശ്വാസം മുട്ടല്, ശരീരത്തിൽ എവിടെയെങ്കിലും ചുവന്ന പാടുകളൊക്കെ വരുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ തന്നെ ഡോക്ടറെ കണ്ട് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തേക്കുക. ചെറിയൊരു മുൻകരുതൽ നമ്മുടെ വലിയ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സഹായിക്കും. അപ്പൊ ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ഇവിടെ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
8: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: Get rid of osteo arthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
10: കരുതലോടെ കർക്കിടകം.
11: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിൻ്റെ പ്രത്യേക നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. വ്യക്തിയുടെ പ്രകൃതിയും ആരോഗ്യസ്ഥിതിയും അനുസരിച്ചിട്ടാണ് എണ്ണ തിരഞ്ഞെടുക്കേണ്ടത് തന്നെ. പൊതുവെ എള്ളെണ്ണ അടിസ്ഥാനമായിട്ടുള്ള ഔഷധ തൈലങ്ങളാണ് ആയുർവേദത്തിൽ കൂടുതലും ഉപയോഗിച്ചു വരുന്നത്. എണ്ണ തേച്ച ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉചിതമെന്ന് ആയുർവേദത്തിൽ പറയുന്നു.
12: 360 ഡിഗ്രി. ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ട് ഇന്നത്തെയും പോലെ കൂടെയുണ്ട്. ഇറ്റ്സ് മീ, RJ അഹല്യ. പ്രശസ്തമായ ഒരു ഗ്രീക്ക് പഴഞ്ചൊല്ലുണ്ട്, അതായത് ഭക്ഷണം നിങ്ങളുടെ മരുന്നാകട്ടെ, മരുന്ന് നിങ്ങളുടെ ഭക്ഷണമാവട്ടെ. നമ്മൾ ദിവസവും ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കാറ്. പക്ഷേ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജം തരുന്ന ഒരു ഇന്ധനമാണോ, അതോ പതുക്കെ പതുക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ലോ പോയിസൺ ആണോ? ഇന്ന് വിപണിയിൽ കിട്ടുന്ന പല ഭക്ഷണ സാധനങ്ങളും ഹെൽത്തി എന്ന ലേബലിലാണ് വരാറല്ലേ. ഇപ്പോൾ ഡയറ്റ് കോക്ക്, ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്, ലോ ഫ്രക്ടോസ് ജ്യൂസ്, അങ്ങനെ വലിയ വലിയ പേരുകളൊക്കെ വരാറുണ്ട്. എന്നാൽ ഇവയ്ക്കുള്ളിലെ

യഥാർത്ഥ കെണികൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? ഇല്ല. കൃത്യമായ പോഷകാഹാരം അഥവാ ന്യൂട്രീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഫുഡൊക്കെ ഫോക്കസ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെടുന്ന ആവശ്യമുണ്ടോ? ഇല്ല. ശരീരഭാരവും ആരോഗ്യമൊക്കെ കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനും പറ്റും. ഇന്ന് 360 ഡിഗ്രിയിൽ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഭക്ഷണത്തിലെ അത്തരം ചില സ്മാർട്ട് ശാസ്ത്രീയ ഹാക്കുകളെ കുറിച്ചാണ്. അപ്പോ നേരെ നമ്മുടെ അടുക്കളയിലെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് മുൻപായി 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. ആ ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്.

360 degree. യെസ് വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ലേ. അപ്പൊ തീ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താ, ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ആദ്യം തിരുത്തേണ്ട ഒരു തെറ്റായ ധാരണയുണ്ട്, കലോറി കൗണ്ടിങ്. ഭാരം കുറയ്ക്കാൻ വേണ്ടി പലരും കലോറികൾ മാത്രം നോക്കി ഇങ്ങനെ ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ. എന്നാൽ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എല്ലാ കലോറികളും ഒരേപോലെയല്ല. ഇപ്പോൾ 100 കലോറി ബ്രൊക്കോളി കഴിക്കുന്നതും 100 കലോറി പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പ്രധാനമായി 3 മാക്രോന്യൂട്രിയൻസ് വേണം. എന്തൊക്കെയാണത്? ഈ കാർബോഹൈഡ്രേറ്റ്, കാർബ്സ്, ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം തരുന്നവ, അല്ലെങ്കിൽ ഈ ചോറ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയ്ക്കാണത്. ഇവ അമിതമായാൽ തടി കൂടാറുണ്ട്. ഇനി പ്രോട്ടീൻ, നമ്മുടെ പേശികളെ സംരക്ഷിക്കുന്നവ, ഈ മുട്ട, ചിക്കൻ, മീൻ, പരിപ്പ് വർഗ്ഗങ്ങൾ. പ്രോട്ടീൻ ദഹിക്കാൻ ശരീരത്തിന് കൂടുതലായിട്ട് ഊർജ്ജം വേണം അല്ലേ. തെർമിക് എഫക്ട് ഓഫ് ഫുഡ്, അതുകൊണ്ട് ഇത് വിശപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. ഇനി ഹെൽത്തി ഫാറ്റ്, നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത വെളിച്ചെണ്ണ, നെയ്, നട്ട്സ് എന്നിവയൊക്കെയാണിത്. ഇനി മുതൽ പ്ലേറ്റിലേക്ക് നോക്കുന്ന സമയത്ത് വെറും ചോറ് മാത്രം കാണാതെ അതിൽ ആവശ്യത്തിന് പ്രോട്ടീനും ഫാറ്റും ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? സൂപ്പർ മാർക്കറ്റിലെ വലിയൊരു ലേബൽ ചതിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആ ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. നമ്മൾ ഈ കടയിൽ പോയി പാക്കറ്റ് ഫുഡ് വാങ്ങുന്ന സമയത്തെ അതിന്റെ പുറകിലെ ന്യൂട്രീഷൻസ് ഫാക്ട്, അതായത് ആ ഒരു ലേബിൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ പല പാക്കറ്റിന്റെയും മുന്നിൽ വലിയ അക്ഷരത്തിൽ നോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ സീറോ ഫാറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഹെൽത്തി ആണെന്നല്ലേ. എന്നാൽ ഇത് കമ്പനികളുടെ ഒരു വലിയ മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതിരിക്കാനും രുചി കൂട്ടാനും കമ്പനികൾ പഞ്ചസാര ചേർക്കും. പക്ഷേ ഈ ലേബലുകളിൽ ഷുഗർ എന്ന് എഴുതിയാൽ ആളുകൾ വാങ്ങില്ല അല്ലെ. ആ ഒരു കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പഞ്ചസാരയ്ക്ക് പകരം മറ്റ് 50-ലധികം ശാസ്ത്രീയ പേരുകളാണ് ഉപയോഗിക്കാറ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മാൾട്ടോ ഡെക്സ്ട്രീൻ, അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഇൻവേർട്ടഡ് ഷുഗർ അല്ലെങ്കിൽ ഡെക്സ്ട്രോസ്, അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട്. അപ്പോൾ ഇത്തരം ലേബലുകളിൽ ഇൻഗ്രീഡിയൻസ് എഴുതുന്നതിന് ഒരു നിയമമുണ്ട്. എന്താ? ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ് ആദ്യം എഴുതുക. ആദ്യത്തെ 3 പേരുകളിൽ ഈ ഏതെങ്കിലും ഒരു പേര് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, എന്താ, നിങ്ങൾ കഴിക്കുന്നത് ശുദ്ധമായ പഞ്ചസാരയാണ്. അടുത്ത കാര്യം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നറിയോ? വിശപ്പ് മാറ്റാൻ പറ്റിയ ഒരു 20 മിനിറ്റ് വിദ്യയെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ആ ഒരു ടിപ്പ് നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ. ഒരു കുട്ടി ബ്രേക്കിന് ശേഷം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. ഹലോ, നല്ലൊരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് ദേ നമ്മൾ തിരികെ എത്തുന്നു 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ. ആ ഇല്ല, അപ്പോൾ ദേ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. നമ്മളിൽ പലരും ഭക്ഷണം കഴിക്കുന്നത് മൊബൈലിലോ അല്ലെങ്കിൽ TVയോ അതിലെന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഫുഡ് കഴിക്കുന്നുണ്ട് ആ ഒരു കാര്യം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, ഒരു ബോധവും ഉണ്ടാവില്ല. വേഗത്തിൽ കഴിച്ചു തീർക്കുമ്പോൾ നമ്മൾ എപ്പോഴും അമിതമായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, ഓവർ ഈറ്റിംഗ്. ഇവിടെയാണ് 20-minute റൂൾ പ്രസക്തമായി വരുന്ന ഒരു കാര്യം. അതായത് എന്താ, നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി മതി എന്ന് തലച്ചോറിനോട് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതാണ് എന്ത്, ലെപ്റ്റിൻ. നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നത് മുതൽ ഈ ലെപ്റ്റിൻ ഹോർമോൺ സിഗ്നൽ തലച്ചോറിൽ എത്താനായിട്ട് കൃത്യം 20 minute സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ 5 minute കൊണ്ട് വേഗത്തിൽ പ്ലേറ്റിലെ ഭക്ഷണം കഴിച്ച് തീർത്താൽ വയറ് നിറഞ്ഞാലും തലച്ചോറിന് അത് മനസ്സിലാകില്ല, വീണ്ടും വിശപ്പ് തോന്നുന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ ഓരോ ബൈറ്റ് എടുക്കുന്ന സമയത്തും നന്നായിട്ട് ചവച്ചരച്ച് ചുരുങ്ങിയത് എന്താ പറയുക, ഒരു 30 തവണയെങ്കിലും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സ്ലോലി കഴിക്കണമെന്നാണ് പറയുക, ചവച്ചരച്ച് കഴിക്കണമെന്നാണ് പറയുക, പതുക്കെ കഴിക്കുക. 20 minute സമയമെടുത്താണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ ഒരു പൂർണ്ണമായ തൃപ്തി നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കഴിക്കാം. വേഗം വാരി വലിച്ച് 5 minute കൊണ്ട് ഫുഡ് തീർക്കേണ്ട ആവശ്യമില്ല. പതിയെ സാവധാനത്തിൽ ചവച്ചരച്ച് ഒരു 20 minute സമയമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ച് തീർക്കും കേട്ടോ.

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ ന്യൂട്രീഷൻ സെർച്ചിങ്ങിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഉണ്ട് ഞാൻ ആ ഇല്ല. അപ്പൊ അതെ, നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ മൂഡ് നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്ന്. എന്നാൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ വയറ്റിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകളാണ്. ഈ ഗട്ടിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും മാനസികാവസ്ഥയും ഒക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയറിനെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് വിളിക്കാറ്. നമ്മുടെ ശരീരത്തിലെ സന്തോഷ ഹോർമോണായ സെറോട്ടോണിന്റെ 90% ഉൽപ്പാദിക്കപ്പെടുന്നതും വയറ്റിൽ തന്നെയാണ്. ഈ വയറ് ചീത്തയായാൽ മൂഡ് ഓഫ് ആകും, സ്ട്രെസ് കൂടും. ഈ നല്ല ബാക്ടീരിയകളെ വളർത്താനായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തേതാണ് പ്രോബയോട്ടിക്സ്, നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണം. ഉദാഹരണത്തിന് നല്ല കട്ട തൈര്, മോര്, പഴങ്കഞ്ഞി അതൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ പ്രീബയോട്ടിക്സും വേണം. ഈ ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണം, നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ, പഴങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി അതും കഴിക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്പം തൈരോ മോരോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ എനർജി ലെവൽ മാറുന്നത് നിങ്ങൾക്ക് സ്വയം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വിശപ്പും ദാഹവും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഒരു വാട്ടർ ഹാക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം 360 degree ഒരു കുട്ടി. ബ്രേക്കിന് ശേഷം ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 degree. Stay tuned.

ಗಮ ಪದ ನಿಧ ಪದ

360 degree. Once again, welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ അപ്പൊ പലപ്പോഴും ഉച്ച കഴിഞ്ഞ് മൂന്നല്ലെങ്കിൽ ഒരു 4 മണി ആകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും അല്ലേ? വല്ലാത്തൊരു വിശപ്പാണ്. ഒരു ചായ, ഒരു വട, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ്, നമ്മൾ വിചാരിക്കും അത് വിശപ്പാണെന്നല്ലേ. എന്നാൽ ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോ തലാമസ് എന്ന ഭാഗമാണ് ഈ വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്നത്. ഈ രണ്ട് സിഗ്നലുകളും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ദാഹത്തെ വിശപ്പായിട്ട് തലച്ചോറ് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിനൊരു സ്മാർട്ട് ഹാക്ക് ഉണ്ട്. എന്താണെന്നറിയാം, നിങ്ങൾക്ക് അസമയത്ത് കടുത്ത വിശപ്പ് തോന്നുന്ന സമയത്ത് അപ്പോൾ തന്നെ വല്ല പലഹാരവും എടുത്ത് കഴിക്കാതെ ഒരു വലിയ ഗ്ലാസ് സാധാരണ വെള്ളം കുടിക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കാത്തിരിക്കുക. അപ്പൊ ഭൂരിഭാഗം സമയത്തും നിങ്ങളുടെ ആ വിശപ്പ് തനിയെ അപ്രത്യക്ഷമാവാറുണ്ട്. കാരണം എന്താ, അത് ശരീരത്തിന് വെള്ളം ആവശ്യം ഉണ്ടായിരുന്ന ഒരു സിഗ്നൽ മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ വാട്ടർ ഹാക്ക് വഴി അനാവശ്യമായി ശരീരത്തിലെത്തുന്ന ഒരുപാട് കലോറികൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കൊഴുപ്പിനെ കുറിച്ചുള്ള ചില മിത്തുകളെ പൊളിക്കാൻ പോവാണ്. യെസ്, കുറെ മിത്ത് ഉണ്ട്. പാവം കൊഴുപ്പ് എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് കേൾക്കാം 360 degree ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. അപ്പൊ കേട്ടുകൂടാം.

360 degree. Yes, once again, welcome back to 360 degree tips and tricks. ഉമായിട്ട് കൂടെ ഉണ്ട് ഞാൻ ആയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് മിത്തുകളെ പൊളിക്കാൻ പോവാണ്. അതായത് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ്. ഫാറ്റ് കഴിച്ചാൽ ഹൃദയരോഗം വരും, തടി കൂടും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടെന്നല്ലേ. അതുകൊണ്ട് നമ്മൾ എണ്ണയും നെയ്യും ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാർക്കറ്റിലെ ഈ ലോ ഫാറ്റ് സാധനങ്ങളുടെ പുറകെ പോവാറുണ്ട്. യഥാർത്ഥത്തിൽ കൊഴുപ്പല്ല നമ്മുടെ വില്ലൻ. യഥാർത്ഥ വില്ലൻ ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയൊക്കെയാണ്. ഈ കമ്പനികൾ ഭക്ഷണത്തിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്യുന്ന സമയത്ത് അതിന്റെ രുചി നഷ്ടപ്പെടാറുണ്ട്. ആ രുചി കൂട്ടാൻ അവർ അതിലേക്ക് വൻതോതിൽ പഞ്ചസാര ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഭയക്കേണ്ടത് ട്രാൻസ് ഫാറ്റ്സ് അഥവാ ബേക്കറി പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡിലും ഉള്ള വറുത്ത ഓയിലുകളെയാണ് കേട്ടോ. നേരെ മറിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ, നല്ല നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുട്ടയുടെ മഞ്ഞക്കുരു എന്നിവയിലുള്ള നല്ല കൊഴുപ്പുകൾ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കൊഴുപ്പിനെ പേടിക്കേണ്ട, ശരിയായ കൊഴുപ്പ് തിരഞ്ഞെടുക്കാൻ മാത്രം പഠിച്ചാൽ മതി.

ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേരയിഴുക്ക് എന്നാച്ചുമുത്ത് ഏ മത്തളം കൊട്ടേ.

0: 360 degree.
1: യെസ്, അങ്ങനെ സമയം പോയെന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. 360 degree ഇന്നത്തെ സ്മാർട്ട് ന്യൂട്രീഷൻ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവാനായിട്ട് പോവാണ്. എല്ലാ കലോറിയും ഒന്നല്ല എന്ന് കാണിച്ചു തന്ന ഒരു മാക്രോ ന്യൂട്രിയൻസ് രീതി, അതുപോലെ ഫുഡ് ലാബിലെ ഒഴിഞ്ഞിരിക്കുന്ന പഞ്ചസാരകളെ കണ്ടുപിടിക്കൽ, അമിത തീറ്റ തടയുന്ന 20-minute റൂൾ, വയറിനെ കാക്കുന്ന ഗട്ട് ഹെൽത്ത് വിദ്യകൾ, ദഹനത്തെ തിരിച്ചറിയുന്ന വാട്ടർ ഹാക്ക്, കൊഴുപ്പിന്റെ പേരിൽ വിപണിയിലുള്ള മിത്തുകൾ, അങ്ങനെ ഭക്ഷണത്തിലെ ശാസ്ത്രത്തെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം ഓർക്കുക, എന്താ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നാളത്തെ നമ്മുടെ ശരീരവും ചിന്തകളുമായിട്ട് മാറുന്നത്. സോ ഈറ്റ് സ്മാർട്ട്, ലീവ് ഹെൽത്തി. അപ്പൊ എന്തായാലും ഇന്നത്തെ 360 degree നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും ഞാൻ 360 degree ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരും. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star B&CAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ,
6: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
7: പഠിക്കൂ ബിടെക്.

0: ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിൽ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
0: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കരുതലോടെ കർക്കിടകം.
4: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ആരോഗ്യവാനായ ഒരാൾക്ക് സുഖചികിത്സയുടെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉണ്ട്. ആയുർവേദത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം എന്നുള്ളതാണ്. രോഗം വന്നാൽ മാത്രം ചികിത്സിക്കുക എന്നുള്ളതല്ല, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതുള്ളൂ എന്നതുകൂടിയാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ സുഖചികിത്സ പ്രതിരോധ ചികിത്സയുടെ ഭാഗമായിട്ടാണ്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ എങ്ങനെ വാദപിത്ത കഫദോഷങ്ങൾ സമനിലയിലാകുന്നു എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. വാദം പിത്തം കഫം എന്ന് പറയുന്നത് ആയുർവേദമനുസരിച്ച് ശരീരത്തിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഘടകങ്ങളാണ്. വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും ഒരു സമനില അവസ്ഥയാണ് ശരീരത്തിൻ്റെ സമനില അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ കർക്കിടകം പോലുള്ള ഋതുക്കളിൽ കൂടുതലും വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സ്നിഗ്ധമായ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം കഴിക്കുക, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, അതേപോലെ തന്നെ ചൂടുള്ള ഭക്ഷണം എന്നിവ വാദത്തിനെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ശരിയായ പഥ്യം നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ പിത്തത്തിനെയും കഫത്തിനെയും സമനിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതാണ് ഋതുചര്യയുടെ പ്രധാന ലക്ഷ്യമായി ആയുർവേദം പറയുന്നത്.
2: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
3: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് നോൺ വെജ് ഒഴിവാക്കണം എന്ന് കൂടുതലും പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയുർവേദം എവിടെയും മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ ചില ഋതുക്കളിൽ ദഹനശക്തി വളരെ കുറവായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് മഴക്കാലം, അതായത് വർഷ ഋതുവിൽ നമ്മളുടെ ദഹനശക്തി വളരെ കുറവായതുകൊണ്ട് തന്നെ, ഗുരുഗുണ പ്രാധാന്യമുള്ള, അതായത് ദഹിക്കാൻ വളരെയധികം സമയം കൂടുതലെടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതുമൂലം ശരീരത്തിൽ ദഹനം കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള അജീർണം, ആമം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും അതുമൂലം രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വയറുവീക്കം, അജീർണം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു.
2: കലപിലക്കണ മുട്ടായി

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: കരുതലോടെ കർക്കിടകം.
10: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള ശീലങ്ങളുണ്ട്. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉടൻ തന്നെ മാറ്റണം. കാലുകൾ നന്നായി കഴുകി ഉണക്കി സംരക്ഷിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കൊതുകുകളുടെ വളർച്ച പരമാവധി തടയണം. പഴകിയ ഭക്ഷണവും മലിനജലവും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ചൂടുള്ളതും ലഘുവുമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വിശപ്പുള്ളപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. പഴകിയതും അതുപോലെ അമിതമായി വറുത്തതുമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം കുറച്ച് സമയം യോഗയോ നടത്തമോ ചെയ്യുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ നല്ല വായനയ്ക്കായി കുറച്ച് സമയം ചെലവഴിക്കുക. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. അഭ്യംഗത്തിനെ പറ്റി ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നു, അഭ്യംഗം ആചരേ നിത്യം സഹ ജരാശ്രമവാദ ദൃഷ്ടിപ്രസാദ പുഷ്ടിയായു സ്വപ്നസുത്വദാർഢ്യകൃത്. അതായത് നമ്മൾ ഈ എണ്ണതേപ്പ് ഒരു മാസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല, നിത്യവും ചെയ്യേണ്ട ഒന്നാണ് ഈ എണ്ണതേപ്പ്. അത് വാർദ്ധക്യത്തിനെ വൈകിപ്പിക്കുകയും നമ്മുടെ ക്ഷീണം കുറയ്ക്കുകയും വാദദോഷത്തെ ശമിപ്പിക്കുകയും നല്ല ഉറക്കം, ചർമ്മ ആരോഗ്യം, ശരീരബലം എന്നിവ നൽകുകയും ചെയ്യുന്നു. ഇത് ഒരു ഔഷധം പോലെ തന്നെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു ദിനചര്യയാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ചും അഭ്യംഗം ചെയ്യുന്നത് വാദദോഷത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു.
2: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
3: തയ്യാറി ടൈമിംഗ് വഗര പ്രധാനമന്ത്രി ജീ ഛാത്രോ ബിൽ ला रहे हैं तो उसमें कोई विलंब नहीं होना चाहिए. देश भी ये चाहते हैं जो प्रधानमंत्री जी ने कहा है, इसमें कोई रुकावट पैदा करने के लिए कोई हटकंडे अपनाना ठीक नहीं होगा. वी आर टेकिंग इंपॉर्टेंट स्टेप्स फॉर द फ्यूचर ऑफ द स्टूडेंट्स.
2: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. 3 നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജെപി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്ന് നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി K.മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCC കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
4: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
2: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് P.മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് IT മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. KTDC പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലന്റിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 ഫ്രീസ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65 സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 രാവിലെ 7 വൈകിട്ട് 5 മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 million തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
2: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
8: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

FM 90.4.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.
1: ചില പൂക്കളോട് പേരെ സൊന്നാ മണന്താ മുതല ഞാപകത്തുക്ക് വരും. അപ്പടി ഒരു പൂത മാറിക്കൊഴുന്ന് ഗ്രാമത്തെ തിരുവിഴ, കോവിൽ തേരോട്ടവും പൂക്കടയും എങ്ക പോനാലും മാറിക്കൊഴുന്ന് മനവും ഒരു തനി ഫീൽ കൊടുക്കും. ഇതോട് ഫ്രാഗ്രൻസ് റൊമ്പ സോഫ്റ്റായിരിക്കും, ആനാ മനസ്സുക്കുള്ള നിക്കും. പഴയ തമിഴ് പാടലുകളില്, ഫോക് സോങ്സില്, ഗ്രാമത്തെ കൾച്ചറില് മാറിക്കൊഴുന്നുക്ക് ഒരു സ്പെഷ്യൽ കണക്ഷൻ ഇരിക്കു. ഇന്ന് പൂ നമുക്ക് ഒരു അഴകാന ലെസൻസ് ഉള്ളത്, ചില പേര് ലൗഡാ ഇരിക്ക മാട്ടാങ്ക, ആനാ അവങ്ക പ്രസൻസ് നമ്മ ലൈഫില് പെരിയ ഇമ്പാക്ട് ക്രിയേറ്റ് പണു. അത് മാതിരി താ മാറിക്കൊഴുന്ന് അഴകായിരിക്കോ അടക്കമായിരിക്കോ, ആനാ മറക്ക മുടിയാത്. ഇപ്പൊ ഇന്ന മണ്ണിൻ മൻവാസനെ ഉണർത്തും ഒരു പാടൽ കേക്കലാമാ? எங்க ஒரு பாட்டுக்காரன் படத்துல இருந்து மதுர மறை கொழுந்து வாசம் பாட்டு தான் நம்ம கேட்க போறோம். இது அகல்யா எஃப்எம் அண்ட் திஸ் இஸ் ஆர்ஜி ஹீராவதி. இது நம்ம நேரம், ஸ்டே டியூன்ட்.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ഉപയോഗത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
4: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
5: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യം

രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star B&CAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-926446.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: സ്റ്റോറി ഓഫ് ലൈഫ്.
2: ലൈറ്റൻ യുവർ ലൈഫ്. ഞാൻ കഴിഞ്ഞ ദിവസം പേളി മാണിയുടെ ഒരു ഷോ കണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളി മാണി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മാറൂല, പക്ഷെ എൻ്റെ ലൈഫ് ഡ്രാസ്റ്റിക്കായിട്ട് മാറി മറിയണം എന്നാണ് പറയുന്നത്. ആ ഒറ്റ വരെയുള്ളൂ, ആ ഒരു റീലിൽ കണ്ടതാണ്, ഒറ്റ വരി മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവണം, നമ്മൾ വലിയൊരാളാവണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യൂ, വെറുതെ സ്വപ്നം കണ്ടിരിക്കും, വെറുതെ സ്വപ്നം കണ്ടിരിക്കും അല്ലേ. ചുമ്മാ അങ്ങ് ഭാവിയിൽ വലിയ ആളാവുന്നത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മാറുകയില്ല, ഞാൻ മാറുകയില്ല. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ ഈ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ. എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ ഇതാണ് കംഫർട്ട് സോൺ, ഇതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ്. ഞാൻ ഇവിടുന്ന് പോവില്ല, ഇവിടുന്ന് പോവേയില്ല. പക്ഷേ എൻ്റെ ലൈഫ് മാറി മറിയണം. അമേരിക്കയിലേക്ക് എനിക്ക് പോകണം. ഇതാരാ പറയുന്നറിയോ, തൊട്ടടുത്ത ജില്ലയിലേക്ക് പോലും പോവാൻ മടിക്കുന്ന, അയ്യോ അവിടെ പോയി കഴിഞ്ഞാൽ ജലദോഷം പിടിക്കും, അയ്യോ അവിടെ ഭയങ്കര വെയിലാണ്, ചൂടാണ്, അവിടെ നല്ല മഴയാണ്, തണുപ്പാണ്, മല കയറിക്കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറയുന്ന ആളുകൾ അമേരിക്കയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. ആദ്യം സ്വന്തം ജില്ല വിട്ട് പോകണ്ടേ, എങ്കിലല്ലേ അടുത്തുള്ള ജില്ലയിലേക്ക് എത്തുള്ളൂ. സ്വന്തം സ്റ്റേറ്റ് വിട്ട് അടുത്ത സംസ്ഥാനത്തേക്ക് പോകണ്ടേ, അത് കഴിഞ്ഞിട്ടല്ലേ അടുത്തൊരു രാജ്യത്തേക്ക് പോകേണ്ടത്. ഒരു മാറ്റവും പെട്ടെന്ന് സംഭവിക്കുന്നില്ല. ഒരാളുടെ ലൈഫ് എന്ത് പെട്ടെന്നാണ് ചേഞ്ച് ആയത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, അത് നമുക്ക് തോന്നുകയാണ്, നമുക്ക് കാണുമ്പോൾ തോന്നുകയാണ് വളരെ പെട്ടെന്ന് ചേഞ്ച് ആയെന്ന് തോന്നുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ചേഞ്ച് ആവില്ല. ആ മാറ്റങ്ങളുടെ പിന്നിലെ എഫേർട്ട്, സ്ട്രഗിള് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണണം അത്. ആ സ്ട്രഗിൾ നമ്മൾ കണ്ടിട്ടേയില്ല. മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്താണ്, അവരുടെ ലൈഫ് പെട്ടെന്ന് ഞൊടിയിടയിൽ അങ്ങ് മാറി അല്ല, ഞൊടിയിടയിൽ മാറിയല്ല, അത് നമ്മളങ്ങനെ കണ്ടതുകൊണ്ടാണ്. കാലങ്ങൾ എടുത്തിട്ടുണ്ടാവും, ഉറക്കമില്ലാത്തത്രയോ രാത്രികൾ ഉണ്ടാവും, കഷ്ടപ്പെട്ട ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാറ്, നിങ്ങൾ മാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നല്ല പറഞ്ഞത്. ചെറിയ രീതിയിൽ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെ പതുക്കെ ചേഞ്ചസ് ഉണ്ടാക്കുക ലൈഫിൽ. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാതെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫ് മാറും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്ക്. പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്ക്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. ഒരു നിശ്ചിത സമയത്ത് നമ്മുടെ ലൈഫ് മാറും. നമ്മൾ പോലും അറിയാതെ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: സഞ്ജു സാംസന്റെ ICC വേൾഡ് 2020 മാച്ചിന്റെ കളിയൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ചിന്തിച്ചേ, സഞ്ജു ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്തോ ഭംഗിയായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തത് എന്ന് ചിന്തിച്ചു. കാര്യം അവിടെയും സഞ്ജു നന്നായിട്ട് പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ എപ്പോഴും സഞ്ജുവിനെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, സ്ഥിരതയില്ലാത്തൊരുത്തൻ, കൺസിസ്റ്റൻസി ഇല്ല എന്നൊക്കെ പറയുന്ന ആ പഴിചാരലുകൾ വീണ്ടും ഉണ്ടായേനെ, ഇത്രയും അവസരം കിട്ടിയിട്ട് അതുകൊണ്ട് കളഞ്ഞു വെച്ചല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞേനെ. പക്ഷേ ഇന്ന് അതൊക്കെ മാറി, ഇന്ന് സഞ്ജുവിന് ഫാൻസ് കൂടി, സഞ്ജുവിൻ്റെ പെർഫോമൻസ് കണ്ട ഫാൻസൊക്കെ കൂടി സഞ്ജുവിന് വേണ്ടി കൈയടിക്കുകയാണ്.

ഒരു കിരീടമില്ലാത്ത രാജകുമാരനായി സഞ്ജു മാറി. പക്ഷെ നേരെ തിരിച്ചായിരുന്നെങ്കിലോ, പെർഫോം ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിലോ, കളിയാക്കിയായിരിക്കും സഞ്ജുവിനെ സ്വീകരിച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പം പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മുടെ ലൈഫിലും ഓപ്പർച്യൂണിറ്റീസ് വരും, ചില അവസരങ്ങൾ വരും, അവസരങ്ങൾ കിട്ടും. ആദ്യം നമ്മളത് കാണണം, എന്നിട്ടത് മനസ്സിലാക്കണം, ഇതെനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മനസ്സിലാക്കണം. രക്ഷപ്പെടാൻ, മുന്നിലേക്ക് എത്താൻ, മുന്നിലേക്ക് ചാടാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കി, അവിടെ നിന്ന് എത്ര നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ, അവിടെ നിന്ന് എത്ര നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റുമോ, ആ പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് നിങ്ങൾ മുന്നോട്ട് ചാടാൻ ശ്രമിക്കണം. ഇല്ലെങ്കിലല്ലേ, ഇല്ലെങ്കിൽ ജീവിതം അവിടെ നിന്ന് പോകും. മനസ്സിലായോ? ഇനിയിപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല അത്, പക്ഷെ അതുവരെ കിട്ടാത്ത, നിങ്ങൾക്ക് അതുവരെ ലഭിക്കാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ അതൊരു പിടിവള്ളിയാണ്. നിങ്ങൾക്ക് ആ പിടിവള്ളിയിൽ തൂങ്ങി വേണം അക്കരയ്ക്ക് എത്താൻ. ചിലപ്പോൾ എത്തില്ലായിരിക്കും, ഇടയ്ക്ക് വെച്ച് വീഴുമായിരിക്കും. വീണാൽ വീഴട്ടെ, ആ വീണടത്ത് നിന്ന് നമുക്ക് നീന്തി കയറാനായിട്ട് ഉള്ളൊരു എനർജി അപ്പം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നീന്തലും പഠിക്കില്ല, നമ്മൾ ശ്രമിക്കൂല, ഇങ്ങനെ അവിടെ ഇരിക്കും. സോ ജീവിതത്തിൽ വരുന്ന ആ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വരണമെന്നില്ല, വീണ്ടും ഒരിക്കലും വരണമെന്നില്ല. വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ അവസരങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുക എന്നുള്ളത്. സോ അത് മാക്സിമം എത്രയധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയധികം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതിപ്പോൾ ചെറിയ ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, വലിയ ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, റിസൾട്ട് എന്താവുമെന്ന് നോക്കണ്ട, നമുക്കത് മാക്സിമം ചെയ്യുക. റിസൾട്ട് പതിയെ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റർ യുവർ ലൈഫ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഇനി കഷ്ടപ്പെടുക, നന്നായിട്ട് കഷ്ടപ്പെടുക, നന്നായിട്ട് പൈസ ഉണ്ടാക്കുക. മനസ്സിലായോ? എത്രയധികം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയധികം പൈസ ഉണ്ടാക്കുക. കാര്യം, നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന 1000 പ്രശ്നങ്ങളും ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോഴുള്ള 1000 പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, 1000 പ്രശ്നങ്ങൾ തീർക്കാൻ ആ പണം മതി. സോ ജീവിതത്തിൽ എന്ത് നേടി എന്ന് കുറേ കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, നാട്ടുകാർ ചോദിച്ചോളും, വീട്ടുകാർ ചോദിച്ചോളും എന്ത് നേടി ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എവിടെയും കയറി ചെല്ലാനും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും അപ്പോൾ കിട്ടുന്നൊരു ധൈര്യമുണ്ട്. അതിന് നിങ്ങളുടെ കയ്യിൽ പണം വേണം. മനസ്സിലായോ? പണമില്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ പോലും തലകുനിച്ച് നിൽക്കേണ്ടി വരും. മനസ്സിലായോ? തലകുനിച്ച് തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സമയം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം, നിങ്ങളിപ്പോൾ ഒരു മാസം 50,000 റുപ്പീസ് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ മതി, എനിക്ക് ജീവിക്കാൻ ഇത് മതി എന്ന് കരുതിയിരിക്കരുത്. ഇതുകൊണ്ട് നമുക്ക് ജീവിച്ച് പോവാം, മുന്നോട്ട് പോവാം എന്ന് ചിന്തിച്ചിരിക്കരുത്. ആളുകൾ മാറും, സാഹചര്യം മാറും, കണ്ടീഷൻസ് മാറും. അന്നൊരു പക്ഷേ അന്നും ഈ ഒരു 50,000 ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്കത് മതിയാവാതെ വരും, അല്ലേ? സോ എന്ത് ചെയ്യണം? മാക്സിമം ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കഷ്ടപ്പെട്ട് ഏൺ ചെയ്യണം കേട്ടോ. കുറുക്ക വഴിയിലൂടെ അല്ല പൈസ ഉണ്ടാക്കേണ്ടത്. കഷ്ടപ്പെട്ട് ഏൺ ചെയ്യാനായിട്ട് പഠിക്കുക. ഒരു സമ്പാദ്യശീലം, സമ്പാദിക്കാനുള്ള ഒരു ശീലം നമ്മൾ വളർത്തിയെടുത്തേ പറ്റുകയുള്ളൂ. മനസ്സിലായോ? പലരും പറയും പൈസയല്ല അൾട്ടിമേറ്റ്, വേറെ പലതുമാണെന്നൊക്കെ പറയും. ആ വേറെ പലതുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ വേണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പണം വേണം. അല്ലാത്തിടത്തോളം നിങ്ങളെ ഒരു വാല്യൂ ആരും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ പണമില്ല എങ്കിൽ, നിങ്ങൾക്ക് സ്മാർട്ട്നെസ് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ല എങ്കിൽ, അടുത്തൊരു കാര്യം, അതിപ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് എങ്കിലും ആ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നിങ്ങൾക്ക് സൗന്ദര്യമില്ല എങ്കിൽ ആളുകൾക്ക് നിങ്ങളെ വേണ്ടാതാണ്. സൗന്ദര്യം നോക്കിയാണോ ആളുകളെ ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ ഇത് കേൾക്കുമ്പോൾ, ആണ് എല്ലാം ആരാ പറഞ്ഞു? ആണ്. കാലം എത്രയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ബാഹ്യമായ സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള 90% ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നത്. അതുകൊണ്ട് പണമുണ്ടാക്കുക എന്ന് മാത്രമല്ല, നമ്മളുടെ ഹെൽത്തും നമ്മളുടെ സൗന്ദര്യമൊക്കെ നിലനിർത്തുക, നമ്മുടെ സ്മാർട്ട്നെസ് നിലനിർത്തുക, അല്ലേ? നമ്മളുടെ വൈബ് ഉണ്ടല്ലോ, ആ വൈബ് നിലനിർത്തുക, നമ്മളുടെ ചിരി നിലനിർത്തുക, എങ്കിൽ മാത്രമേ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. സോ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഏൺ ചെയ്യുക. ഒരു പിരീഡ് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് അതിന് പറ്റിയെന്ന് വരില്ല, ഒരു സമയം കഴിഞ്ഞാൽ അതിന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മാക്സിമം ഏൺ ചെയ്യുക.

അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446.

0: ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗായിക സുജാത മോഹൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെച്ച ഒരു കുഞ്ഞു സുജാത. നമുക്ക് ഒത്തിരി നല്ല ഗാനങ്ങളിലൂടെ ആ ശബ്ദം എവിടെ വെച്ച് കേട്ടാലും നമ്മൾ തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഒരു ഗായിക എന്ന നിലയിൽ സുജാതയുടെ വിജയം. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി അങ്ങനെ നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഗായിക. AR റഹ്മാൻ, ഇളയരാജ, വിദ്യാസാഗർ അങ്ങനെ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം ഒക്കെ പ്രവർത്തിച്ച് സുജാതയുടെ പുതുവെള്ളൈ മഴയായിക്കോട്ടെ, നെഞ്ചിനിലെ, എന്റെ ഇന്നും വന്നില്ല, കരിമിഴിക്കുരു, അങ്ങനെ ഏത് ഗാനത്തിനെ പറ്റി സംസാരിക്കണം എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു ഇന്നത്തെ കൺഫ്യൂഷൻ. ഗായിക എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു മികച്ച സ്റ്റേജ് പെർഫോമറാണ്. ലോകമെമ്പാടുമായി ആയിരക്കണക്കിന് ലൈവ് സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിൽ മകൾ ശ്വേത മോഹനും ഇന്ന് ദക്ഷിണേന്ത്യയിലെ വളരെ ശ്രദ്ധേയമായ ഒരു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ്. മനസ്സിനെ തഴുകുന്ന ആ മധുര ശബ്ദത്തിന്റെ പതിറ്റാണ്ടുകളായി സംഗീത ആസ്വാദകർക്ക് സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾക്ക് ഇന്ന് നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീരയാണ്. ആദ്യത്തെ പാട്ട് ഒരു ചക്കര ശബ്ദത്തിനുടമയായ ഒരു ചക്കര കിളിയായ സുജാത ചേച്ചിക്ക് നമുക്കൊരു ചക്കര പാട്ട് കൊടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. S രമേശൻ നായർ വരികൾ എഴുതി, M ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത വെള്ളി നക്ഷത്രം എന്ന സിനിമയിലെ ചക്കര കിളി എന്ന പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചിത്രാമ്മയ്ക്കും സുജാത ചേച്ചിക്കും രണ്ടുപേർക്കും വ്യത്യസ്തമായ ശബ്ദങ്ങളാണ്. പക്ഷെ സുജാത എന്ന ഗായികയ്ക്ക് കൂടുതലും ഒരു താളമുള്ള, ഒരു കുറുമ്പുള്ള, ഒരു കുസൃതിയുള്ള പാട്ടുകളാണ് കൂടുതലും പാടാൻ കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം എന്ന പാട്ട് ചിത്ര ചേച്ചി പാടിയതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ചില പാട്ടുകൾ എന്തുകൊണ്ട് ഇന്ന ഗായികയെ നമ്മൾ പാടിച്ചു എന്നുള്ളതിന് ശരിക്കും വലിയ ഉത്തരങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വരമഞ്ഞളാടിയ എന്ന കവിത ഒരു സീരിയസ് ആയിട്ടുള്ള ഗാനമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം എന്തുകൊണ്ട് ചിത്രചേച്ചി അത് പാടിയില്ല, പകരം എന്തുകൊണ്ട് സുജാത എന്ന പേര് അവിടെ വന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരട്ടെ. എന്തായാലും ഈ പാട്ട് വരമഞ്ഞളാടിയ ഒരു കവിതയാണ്. സച്ചിദാനന്ദൻ പുഴക്കർ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ കവിത. ഈ പാട്ട് കമ്പോസ് ചെയ്തത് വിദ്യാസാഗറാണ്. ശരിക്കും പറഞ്ഞാൽ ആ വിഷ്വല് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജു വാര്യർ എന്ന നായിക നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. വളരെ പേടിച്ച് ഒരു സ്റ്റേജിൽ, ഒരു കോളേജ് സ്റ്റേജിൽ പാടുന്ന ഒരു കുട്ടിയുടെ എല്ലാ ഭയങ്ങളും വളരെ ഭംഗിയായി ഈ പാട്ടിൽ സുജാത ചേച്ചിക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വിജയം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പൊതുവെ സുജാത ചേച്ചിയുടെ പല റെക്കോർഡിങ്സിലും സുജാത ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാട്ട് പാടി തുടങ്ങുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവാറുണ്ട്, ആ പേടി അങ്ങനെ തന്നെ നിന്നോട്ടെ, ആ പേടിയോടുകൂടി തന്നെ റെക്കോർഡ് ചെയ്തോളൂ. ഒരു ഇത്തിരി ഭയവും ഒരു സഭാകമ്പത്തോടു കൂടി ആ നായിക പാടുന്നതാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനോടത് കൃത്യമായി യോജിച്ചു പോകും. അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം അത് കണക്ട് ആയി എന്നുള്ളത്. അപ്പൊ അത്ര മനോഹരമായി ഒരു നായികയ്ക്ക് വേണ്ടി ശബ്ദം നൽകാൻ സാധിച്ച ഒരു അതുല്യ ഗായിക തന്നെയാണ് സുജാത മോഹൻ. അപ്പോൾ പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിൽ നിന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സച്ചിദാനന്ദൻ പുഴക്കര വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ പാടുമ്പോൾ ഗായകന്മാർക്ക് തന്നെ തോന്നുമല്ലേ ഈ പാട്ട് എന്തായാലും ഹിറ്റാകുമെന്ന്. അത്തരത്തിലൊരു ഗാനമായിരുന്നു ഇത്. കാരണം ഇതുവരെ നമ്മൾ കേട്ട് വന്നിട്ടുള്ള പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗാനമായിരുന്നു ഈ പാട്ട്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സിനിമ ഹിറ്റാകും, ഹിറ്റാകുകയാണെങ്കിൽ ഈ പാട്ട് തീർച്ചയായിട്ടും ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടി സുജാത മോഹൻ എന്ന തുല്യ ഗായിക പാടിയ പാട്ട്. ഇത് ലൈവ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒപ്പം പാടിയ പാട്ടാണ്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നല്ല മനോഹരമായ വരികൾ തന്നിട്ടുള്ളൊരു പാട്ടും. രാമഴ, കുളിർമഴ, അങ്ങനെ മഴയുടെ പല പല പല ഭാവങ്ങൾ, പല പല രൂപങ്ങൾ, പല പല വികാരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ഒരു ഗാനം എന്നുകൂടി പറയണം. ഒരു ഡിഫറെന്റ് ജോണറായി മലയാള സിനിമയിലേക്ക് വന്ന ഈ പാട്ടും ഈ പാട്ട് പാടിയ സുജാത എന്ന ഗായികയും മലയാളികൾക്ക് മറക്കാനാവില്ല. ഒരു കൊഞ്ചലും ആ മഴയുടെ വികാരങ്ങൾ എങ്ങനെയാണോ പറയുന്നത്, അതൊക്കെ വരികളിലൂടെ വളരെ കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ദൗത്യം ഭംഗിയായി പൂർണ്ണ മനസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്ത ഒരു പാട്ടുകാരി കൂടിയാണ്. സോ ഈ പാട്ട് കേൾക്കുമ്പോൾ വീണ്ടും മഴ കൊണ്ട ഒരു ഒരു ഫീലിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ പാട്ട് കേട്ടിട്ട് വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര അഴകിയ രാവണൻ എന്ന സിനിമയിൽ കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് സുജാത പാടിയ പാട്ട് നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഗന്ധർവ്വതാന

പാട്ടുകൾ വലിയ പ്രോത്സാഹനമാണ്. ഓരോ പാട്ടും ഗായകന്മാർക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. പല പാട്ടുകളും പാടുന്ന സമയത്തും പാടിക്കഴിഞ്ഞിട്ടും ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്ന മൊമെന്റുകൾ നമ്മൾ ഒരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ തൊടുന്ന ചില അതുല്യ നിമിഷങ്ങളാണ്. ആൻഡ് ഇവിടെയാണ് ചീത്ത കേട്ട് പാടിയ ഒരു പാട്ട് എന്ന ടൈറ്റിൽ നമുക്ക് ഈ പാട്ടിന് കൊടുക്കാൻ പറ്റുന്നത്. കാരണം കരിമിഴിക്കുരുവി എന്ന് പറഞ്ഞ പാട്ട്, മീശമാധവൻ എന്ന സിനിമയിലെ ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു കൊഞ്ചലുള്ള അല്ലെങ്കിൽ ഒരു കാമുകിയുടെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് പാടുമ്പോൾ കുറച്ചധികം കൊഞ്ചേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും സ്റ്റേജ് ഷോസിലൊക്കെ നമ്മൾ ഈ പാട്ട് സുജാത മോഹൻ എന്ന ഗായിക പാടി കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു കൊഞ്ചൽ ഫീൽ ചെയ്യില്ല. പക്ഷെ അതിൻ്റെ ഒറിജിനൽ പാട്ട് കേൾക്കുമ്പോൾ മാമുണ്ണാൻ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ഒരു കൊഞ്ചൽ ശരിക്കും നമുക്ക് മനസ്സിലാവും. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്നാൽ എന്താ പറയുക, ഇത്രയും കൊഞ്ചണോ എന്നൊക്കെ ചോദിച്ച് പല ചീത്തവിളി കേട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പാട്ടിന്റെ ഹമ്മിങ് തന്നെ നമ്മളെ എല്ലാവരെയും ആ പാട്ടിലേക്ക് ഓടിയെത്തിക്കുന്ന ഒരു ഒരു ഹമ്മിങ് ആണ് ഇതിനുള്ളത്. അതും വളരെ ഭംഗിയായി തന്നെ സുജാത ചേച്ചി പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുജാത ചേച്ചിയുടെ മകൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു ഒരു വെല്ലുവിളിയാണ് അമ്മയെ പോലെ പാടുക, അമ്മ ചെയ്യുന്ന ആ ഒരു കൊഞ്ചൽ കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കൊടുക്കാൻ പറ്റണം എന്നൊക്കെ പലപ്പോഴും സുജാത മോഹൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് ഇത്തരം പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. കരിമിഴിക്കുരുവി എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വി ദേവാനന്ദും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം ആർ ജി ഹീറോ ഓണ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഞാനിനി പറയാൻ പോകുന്ന ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് ഒരു സ്റ്റേജിൽ പാടുകയാണ്. സെയിം നമ്മുടെ മീശ മാധവൻ സിനിമയിലെ തന്നെ എന്റെ എല്ലാം എല്ലാം അല്ലേ. ഈ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാമുകനും കാമുകിയും തമ്മിൽ നടക്കുന്ന ചെറിയ ചെറിയ കോൺവെർസേഷൻസ് ഉണ്ട്. ഏയ് ചീ പോടാ എന്നൊക്കെ പറയാനുള്ള ഒരു മടി കാരണം അത് പറയാതിരിക്കുകയും രണ്ടു വട്ടവും മൂന്ന് വട്ടവും ഇത് പാടിയാലേ ഇത് പറഞ്ഞാലേ ഞാൻ പാടാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ആ ഒരു ദാസേട്ടന്റെ ചെറിയ കുറുമ്പൊക്കെയുള്ള ഒരു സ്റ്റേജ് പെർഫോമൻസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റീലായിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ദാസേട്ടൻ റിപ്പീറ്റ് ചെയ്ത് പാടിപ്പിച്ച ആ പാട്ടിന്റെ പോർഷൻ എനിക്ക് തോന്നുന്നു ആ പാട്ടിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. ആൻഡ് ഈ സ്റ്റേജ് ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ള ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. ഒരുപാട് പരിചയക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് അന്ന് സുജാത ചേച്ചിക്ക് അത് പാടാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നത്. അയ്യോ ശരിയാവോ ഇതൊക്കെ ഇങ്ങനെ ദാസേട്ടനെയൊക്കെ പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസിൽ നിന്നൊക്കെ ആയിരുന്നു ആ മടി അന്ന് ആ സ്റ്റേജിൽ നമ്മൾ കണ്ടത്. പക്ഷെ പിന്നീട് ഇതേ പാട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവർ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മുതിർന്നപ്പം കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. അതായത് വിജയ് യേശുദാസും ശ്വേതാ മോഹനാണ് ആ ചെറിയ സംഭാഷണത്തിന്റെ ഭാഗം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അവർ ബാക്കി പാട്ട് യേശുദാസും സുജാത ചേച്ചിയും ചേർന്നിട്ടാണ് പാടാറുള്ളത്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എഗെയിൻ മീശമാധവൻ എന്ന സിനിമയിൽ നിന്ന് വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം. ഇത് അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സുജാത മോഹൻ എന്ന ഗായിക കർണാട്ടിക് മ്യൂസിക്കും നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഒരുപാട് ഭക്തി ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും അത്തരം പാട്ടുകൾ കൂടുതൽ അവർക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും ആ കുറുമ്പും കൊഞ്ചലും പ്രണയവും ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗാനങ്ങളാണ് സുജാത മോഹൻ എന്ന ഗായികയെ തേടി കൂടുതൽ എത്തിയിട്ടുള്ളത്. സുജാത മോഹൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തോഴാ തോഴ എന്നൊരു തമിഴ് പാട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ടാണ്. ആ പാട്ട് പാടാൻ വേണ്ടി പോയിട്ട് ആ പാട്ടിൽ ഫ്രണ്ട്ഷിപ്പ് വരുന്നില്ല, വീണ്ടും വീണ്ടും പ്രണയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത്, പ്രണയം വേണ്ട, പ്രണയം വേണ്ട, ലവ് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പാട്ട് പിന്നീട് ഡ്രോപ്പ് ചെയ്ത ഒരു ചരിത്രം വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്, നമ്മൾ ആ പ്രണയത്തിൽ അങ്ങ് അലിഞ്ഞു ചേരുന്ന പാട്ടുകളുണ്ടെങ്കിലും അങ്ങനത്തെ പാട്ടുകളിലേക്ക് ഏറ്റവും ആപ്റ്റായ ഒരു ശബ്ദം എന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മൾ സുജാത മോഹന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പാട്ടുകളിലേക്ക് തന്നെയാണ് നമ്മുടെ ഓർമ്മകൾ തിരിച്ചു പോകുന്നത്. പക്ഷെ വരികളിൽ ഒരു ഷിബു ചക്രവർത്തി മാജിക് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാട്ടാണ് കണ്ടാൽ ചിരിക്കാത്ത എന്ന് പറഞ്ഞ പാട്ട്. ഒരു മുത്തശ്ശി കഥ എന്ന സിനിമയിൽ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള മറ്റൊരു മനോഹരമായ ഗാനമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം, ആ വരികളിലെ ഒരു ഒരു റൈമിങ്ങും ഒരു രസവും ആ പാട്ട് പാടിയിരിക്കുന്ന ഒരു രീതിയൊക്കെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ആർജി ഹിരാണ് നിങ്ങളോടൊപ്പം ഒരു മുത്തശ്ശി കഥയിലേക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി. എത്ര മനോഹരമായ ഒരു ഗാനമാണല്ലേ ഇത്. ഔസേപ്പച്ചന്റെ വളരെ മനോഹരമായ ഗാനങ്ങളുടെ കൂട്ടത്തിൽ എന്നും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട്, അതും ലവ് സോങ്സിൽ ഒരു എന്താ പറയുക, തൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ച ഒരു ഗായികയുടെ ശബ്ദത്തിൽ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീല് തന്നെയാണ് ഈ പാട്ട് നമുക്ക് എപ്പോൾ കേട്ടാലും നമുക്ക് തരുന്നത്. ഒരു പൂവിനെ നിശാശലഭം എന്ന ഗാനം ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത. ഔസേപ്പച്ചൻ്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം ഒരു പാട്ട് പാടിയാലും മതിയാകാത്ത ഒരാളാണ്. അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ റെഡിയാകുന്ന ഒരാൾ. അപ്പോൾ സുജാത മോഹൻ ഈ പാട്ട് പാടാൻ ചെല്ലുന്നു. ഹാരിഷ് ജയരാജിൻ്റെ സ്റ്റുഡിയോയിലാണ് അന്ന് ആക്ച്വലി, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഹാരിഷ് ജയരാജിൻ്റെ സ്റ്റുഡിയോയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് മതിയാവാതെ ട്രാക്കൊക്കെ പാടി കേട്ട് പിന്നെയും പിന്നെയും സുജാത ചേച്ചിയും പാടിക്കൊണ്ടിരിക്കുന്നു. ഔസേപ്പച്ചൻ സാറിനും അത് കേട്ടിട്ട് മതിയാവുന്നില്ല, പിന്നെയും പിന്നെയും ടേക്ക് എടുക്കുന്നു. അങ്ങനെ ഒരു ആ ഒരു പാട്ടുണ്ടാകുന്ന ആ പ്രോസസ്സിൽ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ അലിഞ്ഞു ചേർന്ന് പോകുന്ന അത്രയും മനോഹരമായ ഒരു ഗാനം. അന്ന് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ ലാൽജു സാറും ഉണ്ട്. ഞാൻ പാട്ട് പാടി ഇറങ്ങിയപ്പോൾ അദ്ദേഹവും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. നന്നായി പാടിയ ഒരു പാട്ട് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ സുജാത മോഹൻ എന്ന ഗായികയ്ക്ക് ഉള്ള ഒരു പാട്ട് കൂടിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം. മീനത്തിൽ താലിക്കെട്ട് എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ട് ഓൺ അഹല്യ എഫ് എം. ഇത് ആർ ജെ ഹീറ, നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്റ്റേ ട്യൂൺഡ്.

0: ഞാനിപ്പോ രണ്ട് പാട്ടുകൾ പാടാം, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് ഗാനങ്ങൾ. ആരൊരാൾ പുലർമഴയിൽ,
1: ആരൊരാൾ പുലർമഴയിൽ
0: പട്ടാളം സിനിമയിലെ. രണ്ടാമത്തെ പാട്ട്
1: ജൂണിലെ നിലാമഴയിൽ.
0: ആക്ച്വലി ഇത് രണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. പക്ഷേ ഇതിന്റെ ലിറിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത്
1: ജൂണിലെ നിലാമഴയിൽ
0: ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആക്ച്വലി ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ടിന്റെ ട്യൂണിന് ആദ്യം എഴുതിയ വരികൾ ജൂണിലെ നിലാമഴയിൽ എന്നുള്ളതായിരുന്നു. അങ്ങനെ
1: ജൂണിലെ നിലാമഴയിൽ
0: അങ്ങനെയായിരുന്നു ഇതിന്റെ ആക്ച്വലി ലിറിക്സ്. പിന്നീടാണ് അത് മാറ്റിയിട്ട് ജൂണിലെ നിലാമഴയിൽ കുറച്ചും കൂടിയും ആപ്റ്റാവുന്നത് മറ്റൊരു ട്യൂണിനാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ജൂണിലെ നിലാമഴയിൽ മറ്റൊരു ട്യൂൺ വരികയും ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ട് പിന്നീട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി കൊടുത്ത വരികളുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് നമ്മളപ്പോഴാണ് മനസ്സിലാക്കുക. ഈ രണ്ട് പാട്ടിലും സുജാത മോഹൻ എന്ന അതുല്യ ഗായിക പാടിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് പട്ടാളം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ട് ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ടാണ്. സെയിം മീറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴയുമായി കണക്ട് ചെയ്ത് മാറ്റിവെച്ച രണ്ട് പാട്ടുകളാണിത്. സോ തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സുജാത എന്ന മനോഹരമായ ഗായികയുടെ പാട്ടുകൾ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ വിത്ത് ആർ ജി ഹീര ഓൺ അഹലിയ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ ഒരു ഗാനമുണ്ട്, മാനഴകോ മയിലഴകോ എന്ന് പറഞ്ഞ പാട്ട്. വളരെ മനോഹരമായിട്ട് സുജാത ചേച്ചി പാടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ആൻഡ് സുജാത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം, ആസ് എ മദർ, അവരുടെ മകൾ ഇതേ ഫീൽഡിലേക്ക്, സംഗീത മേഖലയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത്, മറ്റൊരു ജനറേഷനിലേക്ക് നമ്മൾ നമ്മുടെ സംഗീതത്തെ പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത തലമുറ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ഒരു സംഗീതജ്ഞയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്ന ഒരാൾ തന്നെയാണ്. ആൻഡ് വളരെ മനോഹരമായി പാടുന്ന ഒരു പാട്ടുകാരി കൂടിയാണ് ശ്വേതാ മോഹൻ. അപ്പോൾ എന്തുകൊണ്ട് ശ്വേതാ മോഹന് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ തോന്നി? കാരണം പണ്ട് സിനിമയിൽ പാടണം അല്ലെങ്കിൽ പാട്ടുകാരി ആവണം എന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. പാട്ട് പഠിച്ചിരുന്നു എങ്കിലും ശ്വേതാ മോഹൻ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാണോ ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് പോയത്? സുജാത മോഹൻ എന്ന അമ്മയുടെ റെക്കോർഡിങ്ങിന് ശ്വേതാ മോഹൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ എന്നാലും മാനഴകോ മയിലഴകോ എന്ന പാട്ടിന്റെ റെക്കോർഡിംഗ് കാണാനായിട്ട് ശ്വേതാ മോഹൻ അന്ന് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ദി ഹോൾ പ്രോസസ്, ഒരു പാട്ടുണ്ടാകുന്നത്, ഒരു സംഗീത സംവിധായകൻ അത് ട്യൂൺ ചെയ്യുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു, അത് ഓരോ വരിയും പാടി അത് ഇംപ്രൂവ് ചെയ്ത് ഭംഗിയാക്കി ഭംഗിയാക്കി ഒരു പാട്ടുകാരി ഒരു പാട്ടിന് ജന്മം കൊടുക്കുന്ന മനോഹരമായ പ്രോസസ്സ് അന്ന് കാണുന്ന ആ മൊമെന്റിലാണ് ശ്വേതാ മോഹൻ വിചാരിക്കുന്നത്, എനിക്കും ഒരു പാട്ടുകാരിയാവണം, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലൊരു മൊമെൻ്റ് ഉണ്ടാകണമെന്ന് ആദ്യമായി തോന്നുന്നത് ആ മൊമെൻറ്റിലാണ്, ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു അമ്മയിൽ നിന്ന് ആ സംഗീതത്തെ തൻ്റെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കണം അല്ലെങ്കിൽ അത് ജീവിതത്തിൽ വേണം എന്ന തീരുമാനമെടുക്കുന്ന ആ മൊമെൻറ്റ് തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്പെഷ്യൽ തന്നെയായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് ശ്വേതാ മോഹനിലൂടെ ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റട്ടെ. സംഗീതം അങ്ങനെ നിലച്ചു പോകാതെ ഒരുപാട് തലമുറകളിലേക്ക് ഇനിയും അത് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നമ്മൾ പറഞ്ഞ പാട്ട് വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ സുജാത മോഹനും യേശുദാസും ചേർന്ന് പാടിയ പാട്ട്. എം ജയചന്ദ്രനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, രമേശൻ നായരാണ് വരികൾ എഴുതിയത്. മാനഴകോ മയിലഴകോ എന്ന ഈ ബ്യൂട്ടിഫുൾ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. മറ്റൊരു ദിവസം മറ്റു പാട്ട് കഥകളുമായി നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ്.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.